0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ സഞ്ചരിക്കാനും അതിൻ്റെ വചനങ്ങളിലെ അമൃത് നുകരാനും പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് എത്രയോ അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇന്നും ഖുർആനോടൊപ്പം സഞ്ചരിക്കാനും ഖുർആനിൻ്റെ അനർഹമായിരിക്കുന്ന അമൂല്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ നേടിയെടുക്കാനും മനസ്സിലാക്കാനുമുള്ള അനുഭവങ്ങളിലേക്കാണ്, വിഭവങ്ങളിലേക്കാണ് ഇൻഷാല്ലാ ഈ പ്രഭാതവും സഞ്ചരിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് ഖുർആൻ റേഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2026 സെപ്റ്റംബർ 1 ഹിജ്റ വർഷം 1448 റബീഉൽ അവ്വൽ 18 ചൊവ്വാഴ്ച.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക.
2: 90 20 840 840.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്ക് വന്നേക്കാവുന്ന അബദ്ധങ്ങളും തെറ്റുകളും തിരുത്തപ്പെടേണ്ടതുണ്ട്. പാരായണം നിർവഹിക്കുന്നത് പൂർണാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുമ്പോഴാണ്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്. ഇനി മുദ്ദസ്സിർ 53 ആയത്ത്. കല്ല, ബല്ല, ബല്ല, ആ രണ്ട് ലാമത്ത് തൊട്ട് വന്നുകൊണ്ട് ഒന്നിച്ച് ഉച്ചരിച്ചാൽ മതി. ബല്ല യഖാഫുൻ അൽ ആഖിറ. കല്ല മദ് മുംഫസിൽ. ഇന്നഹു നൂൻ മുശദ്ദദ. തദ്ക്കിറ ഇന്നഹു അവിടെ ചെറിയൊരു ഹു കഴിഞ്ഞിട്ട് അല്പം ചെറിയ മത്ത്. ഫമൻ ഷാ നൂനുസാക്കിന് ശേഷം ഷീന്. ഇഖ്ഫാ ഷാ മദ് മുത്തസിൽ. ذكر أما يذكرون إلا أن يشاء الله. إلا أن مد منفصل. أن يشاء نون ساكن كشاشم. أن يشاء نون ساكن يا أن إدغام بغن. يشاء مد متصل. هو أهل التقوى وأهل المغفرة. أترى له أقول دوادام أبا سورة أوساني كيان.

0: മഗ്ഫിറ
1: അള്ളാഹുമഗ്ഫിർ ലനാ യാ ഗഫാർ. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് അൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ നോക്കാം. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹ മദ് മുൻഫസിൽ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖസ്, അവ നൂൻ സാക്കിനു ശേഷം ഖാഫാണ് ഇഖ്ഫാ, മിൻഹു ഇൽഹാർ നൂൻ സാക്കിനു ശേഷം ഹ, أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثاء تنوين ششم ثاء أنا إن نون نون مشددة ناشئة الليل هي أشد وطئا وطئا وطئا تنوين ششم واو. إن لك في النهار إن نون مشددة ഒന്നായിട്ട് മണിക്ക, പിന്നെ പിന്നെ ഹാരി അവിടെ അങ്ങനെ തന്നെ. സബഹൻ തവീല, ആ ഇന്നലക്ക അത്ര മതി. അക്വാം കൈല വരെ ആറായത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഇനി ഏഴാം താഴത്ത് ഇന്നലക്ക നൂൻ മുശദ്ദത നന്നായിട്ട് മണിക്ക. വീണ്ടും നഹാർ സുബ്ഹാൻത തൻവിന് ശേഷം ത്വാ വദ്കുരി സ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ വദ് മുഫസിൽ വത്തഖിദുഹു വക്കീല വസ്ബിർ അലാ മാ യഖൂലൂന വഹജ്റുഹും ഹജ്റൻ ജ തൻവിന് ശേഷം ജീമ ഇഖ്ഫാ ആണ് നന്നായിട്ട് മണിക്കാം.

0: واصبر على ما يقولون واهجرهم هجرا جميلا.
1: واصبر على ما يقولون واهجرهم هجرا جميلا.
0: ശരി, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു

അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഈയൊരു മുന്നോട്ട് പോക്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേൾക്കുകയും അത് അധ്യാപകൻ്റെ കൂടെ പാരായണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് അൽ മുഅല്ലിം പ്രോഗ്രാം നാം കേൾക്കാറുള്ളത്. ഇന്ന് നാം കേൾക്കുന്നത് രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് എന്നത്തെയും പോലെ ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് മനഃപ്പാഠം.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
2: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അള്ളാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അള്ളാഹു ഇന്നറിയാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
1: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
3: വൈലുൽ ലിൽ മുത്തഫിഫീൻ,
1: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
4: വചനം 2.
1: അല്ലദീന, യാതൊരു കൂട്ടർ. ഇദക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
3: അല്ലദീന ഇദക്താലു അലന്നാസ് യസ്തൗഫൂൻ,
1: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
4: വചനം 3.
1: വഇദാകാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
3: വഇദാകാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
1: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
4: വചനം 4.
1: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
3: അലായദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
1: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
4: വചനം 5.
1: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
3: ലിയൗമിൻ അളീം,
1: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
4: വചനം 6.
1: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
3: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
1: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
2: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
4: വചനം 7.
1: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
3: കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ.
1: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
4: വചനം 8.
1: വമാ അദ്രാക, നിനക്കു അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
3: വമാ അദ്രാക മാ സിജ്ജീൻ,
1: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
4: വചനം 9.
1: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
3: കിതാബും മർഖൂം,
1: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
2: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
4: വചനം 10.
1: വൈലുയൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
3: വൈലുയൗമഇദിൻ ലിൽ മുകദ്ദിബീൻ,
1: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
4: വചനം 11.
1: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
3: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
1: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
4: വചനം 12.
1: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
3: وما يكذب به إلا كل معتد أثيم.
1: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
4: വചനം 13.
5: ഇദ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ, ആയാതുന, നമ്മുടെ ആയത്തുകൾ, ഓല, അവൻ പറയും, അസാതീറു, പഴങ്കഥകളാണെന്ന്, അൽ അവലീൻ, ആദ്യത്തവരുടെ.
3: إذا تتلى عليه آياتنا قال أساطير الأولين.
1: അവനെ നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
2: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
4: വചനം 14.
1: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബെൽറോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അലാ കൊലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
3: കല്ലാ ബൽ റാന അലാ കൊലൂബിഹിം മാ കാനു യക്സിബൂൻ.
1: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
4: വചനം 15.
1: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
3: كلا إنهم عن ربهم يومئذ لمحجوبون.
1: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
4: വചനം 16.
1: ثم إنهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
3: ثم انهم لصالوا الجحيم,
1: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
4: വചനം 17.
1: ثم يقال, പിന്നെ പറയപ്പെടും. هذا الذي, ഇതത്രേ. كنتم به, അതിനെ നിങ്ങളായിരുന്നു. تكذبون, വ്യാജമാക്കും.
3: ثم يقال هذا الذي كنتم به تكذبون.
1: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
2: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവന്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറ പിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിന്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
0: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
6: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

قال اجعلني على خزائن الأرض إني حفيظ عليم.

به من قبل فالله خير حافظا وهو أرحم الراحمين.

فاطر السماوات والأرض أنت ولي في الدنيا والآخرة

ومن هو مستخف بالليل وسارب بالنهار له

ويسبح الرعد بحمده والملائكة من خيفته.

لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم

والذين ينقضون عهد الله من

ويقول الذين كفروا لولا أنزل عليه آية من ربه

فكيف كان عقاب أفمن هو قائم على كل نفس بما كسبت

بعضه قل إنما أمرت أن أعبد الله ولا أشرك به إليه أدعو وإليه مآب.

ونتوفينك فإنما عليك البلاغ وعلينا الحساب أولم ير

وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا

0: ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വ്യത്യസ്തമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ വിവിധങ്ങളായ എപ്പിസോഡുകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നാം പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളും അതോടൊപ്പം തന്നെ സ്ഖലിതങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് അവയെ തിരുത്താനും പാരായണം ചെയ്യുവാനുമുള്ള രീതിയെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ. സൂറ അൽ ബഖറയിലെ 86, 87, 88 വചനങ്ങളിലെ ഇത്തരം സ്ഖലിതങ്ങളും നമ്മുടെ പിഴവുകളും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 86, 87, 88 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്.

0: أولئك الذين اشتروا الحياة الدنيا أولئك. ഇവിടെ നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണ് മദ്ദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ഉലഈക അല്ലദീന അല്ലസീന അല്ല അല്ലദീന അല്ലദീന ഇഷ്തറവുൽ അല്ലദീന ഇഷ്തറവുൽ. ഇവിടെ ഇഷ്തറവുൽ എന്ന് വാവിന് ദൊമ്മുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം. ഇഷ്തറവു ഹയ എന്നല്ല, ഇഷ്തറവുൽ ഇഷ്തറവുൽ ഹയാദുന്യ. അതേപോലെ തന്നെ അൽ ഹയാ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഹയാത്തദ്ദുന്യ എന്നാണ്, ഹയാത്തിദ്ദുന്യ എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഹയാത്തി അല്ല ഇവിടെ, ഹയാത്തു ഫത്ഹാണ് ഉള്ളത്. ഹയാത്തദ്ദുന്യ ബിൽ ആഖിറതി ഫലാ യുഖഫഫു ഫലാ യുഖഫഫു ഫലാ യുഖ ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഫലാ യുഖഫഫു അൻഹുമുൽ അൻഹുമുൽ തൊണ്ടയുടെ മധ്യഭാഗം ആയിന് അൻഹുമുൽ അദാബു വലാഹും യൂസ. സാക്കിന നൂന് ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ് അഥവാ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഹുന്നയും കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. യൂസ യുൻസറൂൻ. വലഖദ് ആതൈന വലഖദ് ആതൈന. ഇവിടെ വലഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ആതൈന മൂസൽ കിതാബ മൂസൽ കിതാബ വഖഫൈന ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് മേലെയാണ് അതിൻ്റെ മഖ്റജ്. ഖാ വഖഫൈന മിം ബഅദിഹി മിൻ ബ സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ് എന്ന് പറയും. അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മിം ബഅദിഹി ബിർ റുസുൽ മിം ബഅദിഹി ബിർ റുസുൽ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ബിർ റുസുൽ ഇങ്ങനെ ഒന്നിർത്താം. وآتينا عيسى بن وآتينا عيسى بن عيسى بن എന്നല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. عيسى بن مريم البينات مريم مريم الا مريم البينات وأيدناه بروح القدس وأيدناه بروح بروح الح ബിറൂഹിൽ ഖുദുസ് അല്ല ബിറൂഹിൽ ഖുദുസ് ഖാഫ് ബിറൂഹിൽ ഖുദുസ്. അഫകുല്ലമാ ജാഅകും ജാഅകും മുകളിൽ പറഞ്ഞതുപോലെ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ജാഅകും റസൂലും ബിമാ തൻവീനു ശേഷം ബ, തൻവീനിനെ ബ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി അഥവാ മീമാക്കി മാറ്റണം. ഇവിടെ തൻവീനു ശേഷം ബ വന്നാൽ മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ്. അപ്പോൾ റസൂലും ബിമ ഇങ്ങനെ തൻവീനിനെ മീമാക്കി മാറ്റി മറിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റസൂലും ബിമ ബിമാലാ തഹ്വ അൻഫുസുക്കും തഹ്വ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഫുസുക്കും ഇനി അൻഫുസുക്കും സാക്കിന നൂന് ശേഷം ഫ ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അൻഫുസുക്കും ഈ ഗുന്നയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൂനിനെ നൂനിന് ശേഷം ഫ വരുമ്പോൾ ഇദ്ഗാം പോലെ അംഫു അംഫു അല്ല അൻഫുസുക്കും, കൃത്യമായിട്ട് ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. അൻഫുസുക്കും ഇസ്തക്ബർത്തും അൻഫുസുക്കും ഇസ്തക്ബർത്തും അല്ല പറയേണ്ടത്, അല്ലെങ്കിൽ അൻഫുസുക്കും ഇസ്തക്ബർത്തും അല്ല, അൻഫുസുക്കും ഇസ്തക്ബർത്തും അൻഫുസുക്കും ഇസ്തക്ബർത്തും ഫഫരീഖൻ കദബ്തും ഫഫരീഖൻ തൻവീനു ശേഷം കാഫ് അവ്യക്തമാക്കി മണിക്കണം. ഫഫരീഖൻ കദബ്തും കദബ്തും കദബ്തും അല്ല കദബ്തും. وَفَرِيقًا تَقْتُلُونَ وَفَرِيقًا تَنْوِينِ ശേഷം ത, ഇവിടെ ഖാഫുമല്ലാണ് തൻവീൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ കനപ്പിച്ചുകൊണ്ട് മണിക്കരുത്, കാരണം ശേഷം ത ആണ്. ഫരീഖൻ തഖ്തുലൂൻ ഇങ്ങനെയാണ്, ഫരീഖൻ തഖ്തുലൂൻ അല്ല വഫരീഖൻ തഖ്തുലൂൻ ഇങ്ങനെയാണ് ഗുന്ന ചെയ്യേണ്ടത്. وقالوا قلوبنا غلف وقالوا قلوبنا غلف غلف وقف ചെയ്യുമ്പ ശ്രദ്ധിക്ക غلف ഇങ്ങനെ. അതോടൊപ്പം ഗൈനിന്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. وقالوا قلوبنا غلف علف الا غلف بل لعنهم الله بكفرهم بل لعنهم ساكنه لام ശേഷം വീണ്ടും لام ഇദ്ഗാം ചെയ്യണം. ഒന്നാമത്തെ ലാമിനെ അടുത്ത ലാമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബല്ല ബല്ലഅനഹുമുല്ലാ. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഐന് ഫതഹാണ്, സുക്കൂനല്ല. ബല്ലഅന എന്നല്ല, ബല്ലഅനഹുമുല്ലാ. ലഅനഹുമുല്ലാഹു ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലൻ. ബികുഫ്രിഹിം സാക്കിനാ മീം ശേഷം ഫ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബികുഫ്രിഹിം ഫ ബികുഫ്രിഹിം ഫഖലീലൻ ഫഖലീലമ്മ. തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫഖലീലമ്മ യുഅ്മിനൂൻ യുഅ്മിനൂൻ. അവസാനത്തിൽ മദ്ദഅറദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
1: أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ. പി എസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ ഹാഫിൽ അബ്ദുൽ ശുക്കൂർ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 86, 87, 88 വചനങ്ങളെ അത് പാരായണം ചെയ്യുമ്പോൾ സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും തെറ്റുകളെയും സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി. വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر
0: الحمد لله.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 41, സൂറ ഫുസ്സിലത്, 18 മുതൽ 38 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഹർത്തി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
2: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സഫാത്തിലെ 62-63 വചനങ്ങളിലെ ആദ്യ ഭാഗമാണ് നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്. മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 60-61 വചനങ്ങളാണ് 61-62 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 61-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി വളരെ ഗൗരവതരമായ കാര്യം എന്ന നിലക്ക് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല, മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ ദുനിയാവിനെ ഏറെ സ്നേഹിക്കുകയും ആ ദുനിയാവിന് വേണ്ടി ആഹിറം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമ്മളിൽ പോലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരലോകത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം, ബൽ ഖുലൂബുഹും ഫീ ഗംറതിൻ മിൻ ഹാദാ വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക് വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 63-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം ലഭിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിൽ വിശദീകരിച്ചത്. അതിനുശേഷം ആ ബോധമില്ലാത്ത ആളുകളെക്കുറിച്ച്, അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ബൽ, പക്ഷേ, ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, അഥവാ പരലോകബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾ, ഫീ ഗംറത്തിൻ, ഒരുതരം അന്ധതയിലാകുന്നു, ഒരുതരം അശ്രദ്ധയിലാകുന്നു, മിൻ ഹാദാ, ഈ കാര്യങ്ങളെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ രക്ഷാശിക്ഷകളെക്കുറിച്ചും ആ കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ഒരുതരം അശ്രദ്ധയിലാകുന്നു. മാത്രമല്ല, വലഹും, അവർക്കുള്ളത് അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഈ പ്രവർത്തനങ്ങളല്ലാത്ത, അഥവാ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ലാത്ത മറ്റു ചില പ്രവർത്തനങ്ങളാകുന്നു. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങളാണോ, അതല്ല പരലോകം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ, ഏതാണ് കൂടുതൽ എന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുക. പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലക്ക് കർമ്മരംഗത്ത് നമ്മളിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വിലയിരുത്തിയാൽ വളരെ കൂടുതൽ ദുനിയാവിന് വേണ്ടിയുള്ള കർമ്മങ്ങളാണ്. ആഖിറത്തിന് ലക്ഷ്യം വെച്ചുള്ള കർമ്മങ്ങൾ താരതമ്യേന കുറവാണ്. അള്ളാഹുവിൻ്റെ വചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഇതിനു പുറമെയുള്ള, ഇത് കൂടാതെയുള്ള പല കർമ്മങ്ങളുമാണ് അവർക്കുള്ളത്. ദാലിക ഹും ലഹാ ആമിലൂൻ, മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ, ആ കർമ്മങ്ങൾ, പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ലാത്ത കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും വിലയിരുത്തുക. അള്ളാഹു പരലോകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും പറയുമ്പോൾ നമ്മുടെ മനസ്സ് കൊതിക്കണം, ആഗ്രഹിക്കണം, എനിക്ക് ആ സ്വർഗം നഷ്ടമാകരുതെന്ന്. തുടർന്ന് 62-ാമത്തെ വചനം,
1: أذلك خير نزلا أم شجرة الزقوم. أذلك خير
0: أدانو ഉത്തമം, نزلا ആദിത്യ സൽക്കാരത്താൽ, അം അതല്ല, ഷജറത്തു സഖൂം, സഖൂം വൃക്ഷമാണോ. ബഹു ഒരു ചോദ്യം എന്ന നിലക്ക് നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തുകയാണ്. അള്ളാഹു ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയല്ല. ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വേറെയും പല സ്ഥലത്തും കാണാൻ സാധിക്കും.
1: അല്ലാഹു ഖൈറുൻ അമ്മാ തുശ്രികൂൻ,
0: ഒരു സ്ഥലത്ത് അള്ളാഹു പറയാൻ, അള്ളാഹുവാണോ ഉത്തമൻ, അതല്ല നിങ്ങൾ പങ്കുചേർക്കുന്ന അത്തരം ശക്തികളാണോ. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുള്, ഒരിക്കലുമല്ല, അള്ളാഹുവാണ് ഉത്തമൻ, അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്നതുപോലെ അദാലിക ഖൈറുൻ, അതാണോ ഉത്തമമായിട്ടുള്ളത്, നുസുല, ഈ പറയപ്പെട്ട സ്വർഗലോകമാണോ, സ്വർഗീയ അനുഗ്രഹങ്ങളാണോ ഉത്തമമായിട്ടുള്ളത്, നുസുല, ആദിത്യ സൽക്കാരമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തെക്കുറിച്ച് വിരുന്ന് സൽക്കാരം എന്ന് പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും.
1: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത്ത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുല.
0: സൂറത്തുൽ കഹ്ഫിൽ നമുക്കൊക്കെ ഏറെ പരിചയമുള്ള വളരെ സുപരിചിതമായ വചനം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ കാനത്ത് ലഹും, അവർക്കുണ്ടായിരിക്കും, ജന്നാത്തുൽ ഫിർദൗസി, അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ, നുസുല, സൽക്കാരമായിട്ട്, ആദിത്യ സൽക്കാരമായിട്ട്. അതുപോലെ അള്ളാഹു ഈ സൂറത്തിൽ പറയുന്നു, അദാലിക ഖൈറുൻ നുസുല, അതാണോ ആദിത്യ സൽക്കാരത്തിൽ ഉത്തമമായിട്ടുള്ളത്, അം അതല്ലെങ്കിൽ ഷജറത്തുസ്സഖൂം, സഖൂം വൃക്ഷമാണോ. വലമ്മ സക്കറല്ലാഹു തആല നഈമ അഹ്ലിൽ ജന്ന ഇൻതഖല ഇലാ ദിക്രി അദാബി അഹ്ലിന്നാർ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു നരകക്കാരെക്കുറിച്ചും നരകത്തിലെ ശിക്ഷയെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. വബദഅ ബിഹാദസ് സുആലിൽ സുആലിലിൽ മുഫാദല, അതാരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. അദാലിക ഐ അന്നഈമുല്ലദീ സക്കർനാഹു വവസഫ്നാഹു, നാം വിശദീകരിച്ച, നാം വർണ്ണിച്ച ഈ സ്വർഗം അതാണോ നല്ലത്, ഖൈറുൻ നുസുലൻ അം ഷജറത്തുസ്സഖൂം, സൽക്കാരമായിട്ട്, ആദിത്യ സൽക്കാരമായിട്ട് അതാണോ ഉത്തമം, അതല്ല സഖൂം വൃക്ഷമാണോ. അന്നുസുലു, നുസുൽ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹുവമാ യുഅദ്ദു ലിദ്ദൈഫി വമാ യുഹയ്യിഉ ലിഇക്റാമിഹി, ഒരു വിരുന്നുകാരനെ സൽക്കരിക്കാൻ വേണ്ടി ഒരുക്കുന്ന ഒരുക്കത്തിനാണ് നുസുൽ എന്ന് പറയുക. ഒരു അതിഥിയെ ആദരിക്കുന്ന ആ ആദരവിനാണ് നുസുൽ എന്ന് പറയുക. ഫഹാദ മാ അഅദ്ദഹുല്ലാഹു നുസുലൻ ലിഅഹ്ലിൽ ജന്ന, അള്ളാഹു ഇവിടെ നുസുൽ എന്ന് വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കു വേണ്ടി, സ്വർഗാവകാശികൾക്കു വേണ്ടി അള്ള ഒരുക്കി വച്ച സ്വർഗത്തെക്കുറിച്ചാണ്. അം ഷജറത്തുസ്സഖൂം, അതല്ല സഖൂം വൃക്ഷമാണോ, അല്ലത്തി ഹിയ, സഖൂം വൃക്ഷമെന്ന് പറഞ്ഞാൽ സൂറത്തു ദുഖാനിലെ 44-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ത്വആമുൽ അസീം, സഖൂം വൃക്ഷം എന്നത് മഹാപാപികളുടെ ഭക്ഷണമാകുന്നു. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലു തആല അഹാദല്ലദീ ദകറഹു മിൻ നഈമിൽ ജന്ന വമാ ഫീഹാ മിൻ മആകിലിൻ വമശാരിബിൻ വമനാകിഹിൻ, നാം പറഞ്ഞ, അള്ളാഹു അല്ല നേരത്തെ വിശേഷിപ്പിച്ച സ്വർഗീയ സുഖങ്ങൾ, ഭക്ഷണത്തിൻ്റെ കാര്യമായിരുന്നാലും പാനീയത്തിൻ്റെ കാര്യമായിരുന്നാലും ഇണകളുടെ കാര്യമായിരുന്നാലും, വഗൈരി ദാലിക് മിനൽ മലാദി ഖൈറുൻ ദിയാഫ വഅതാ, ആദിത്യ സൽക്കാരത്താൽ ഇതാണോ നല്ലത്, അം ഷജറത്തുസ്സഖൂം ഐ അല്ലതീ ഫി ജഹന്നം, അതല്ലെങ്കിൽ നരകാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന നരകത്തിലെ ഭക്ഷണമായ സഖൂമാണോ നല്ലത്. ഇത് സൂറത്തുൽ വാഖിയയിലെ 51-52 വചനങ്ങളിൽ കാണാൻ സാധിക്കും.
1: ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم
0: ثم إنكم പിന്നെ തീർച്ചയായും നിങ്ങൾ, أيها الضالون المكذبون, ഹേ വഴിപഴച്ച വ്യാജവാദികളെ,
1: ലആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം,
0: നിങ്ങൾ സഖൂം വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. ഈ വ്യാജവാദികളെക്കുറിച്ച് നിഷേധികളെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവർ ലആകിലൂന മിൻ ശജരിം മിൻ സഖൂം, സഖൂം വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, സുമ്മിയത്ത് ശജറത്തു സഖൂം, ഖാലൽ ഉലമാ ഇൻ ലിഅന്നഹും യതസഖമൂനഹ തസഖുമൻ ഐ യതജറഊനഹ തജറുൻ, വളരെ പ്രയാസപൂർവം താഴോട്ടിറക്കാൻ ശ്രമിക്കുന്ന ഭക്ഷണം, വളരെ പ്രയാസപൂർവം താഴോട്ട് ഇറക്കാൻ സാധിക്കുന്ന, തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയുന്ന ഭക്ഷണം, ആ അർത്ഥത്തിലാണ് ആ പദം പ്രയോഗിക്കുന്നത് എന്നാണ്. രകാവകാശികളെക്കുറിച്ച് ഖുർആൻ വേറെയും ചില സ്ഥലങ്ങളിൽ പറയുന്നത് കാണാൻ സാധിക്കും. കാരണം ലി അന്നഹ കരീഹത്തുൻ, ഈ സഖൂം എന്നത് വളരെ അരോചകരമായിട്ടുള്ളതാകുന്നു. ലാക്കിൻ യഹ്മിലുഹും അലൈഹൽ ജൂ, എത്ര വൃത്തികെട്ടതാണെങ്കിലും അതെത്ര മോശമാണെങ്കിലും വിശപ്പിന്റെ കാഠിന്യം അത് ഭക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കും. വൽ ഇയാദു ബില്ലാ, അല്ലാഹു അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫയൻദുറൂന അന്നഹാദ, അവർ കാണുന്നു, അന്നഹാദ തുസ്മിനു ഔ തുഗ്നി മിനൽ ജൂ, അത് തങ്ങൾക്ക് വിശപ്പിന് പരിഹാരമാകും എന്ന് അവർ വിചാരിക്കുന്നു. വഹിയലാ തുസ്മിനു വല തുഗ്നി മിൻ ജൂ, യഥാർത്ഥത്തിൽ അത് വിശപ്പിന് പരിഹാരമാവുകയില്ല, പോഷണം നൽകുകയും ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല സഖൂം വൃക്ഷത്തെക്കുറിച്ച് കാണാം, ഷജറത്തുൻ ഖബീസത്തുൽ മൻദർ കരീഹത്തുർ റായിഹ മുർറത്തു ത്വഅം, ഈ വൃക്ഷമെന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ വളരെ വിരൂപമായ ഒന്നാകുന്നു. അതിൻ്റെ മണമാകട്ടെ ഏറ്റവും വൃത്തികെട്ട മണമാകുന്നു, അതിൻ്റെ രുചിയാകട്ടെ ഏറ്റവും കൈപ്പുറ്റതാകുന്നു. ഇന്നലറ ഇലൈഹ ഇൻസാനുൻ ലം യസുറു ബിഹ, ഒരാൾ ആ മരത്തിലേക്ക് നോക്കിയാൽ അയാൾക്ക് ഒട്ടും അത് ഇഷ്ടമാവുകയില്ല. വഇൻ തദൂഖുഹ ഫഹിയ മുറ, ആ ഭക്ഷണമൊന്ന് രുചിച്ചു നോക്കിയാൽ ഏറ്റവും കയ്പുള്ളതാകുന്നു. വഇൻ ശമ്മഹ ഫഹിയ കരീഹ, അതൊന്ന് വാസനിച്ചാലോ ഏറ്റവും വൃത്തികെട്ട മണമായിരിക്കും, ദുർഗന്ധമായിരിക്കും അതിൻ്റേത്. ഈ തരത്തിലാണ് സഖൂമിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഫഹിയ ഇദാ ബഷഅത് അൽ മദാഖ് കരീഹത്തുർ റായിഹ മഷൂഹത്തുൽ മൻദർ, അതിൻ്റെ അത് കാഴ്ചയിലും രുചിയിലും അതേപോലെ തന്നെ അതിൻ്റെ മണത്തിലും എല്ലാം വളരെ മോശമായതാകുന്നു. വമഅദാലിക ഇദാ വസലത്ത് ഇലാ ബുതൂനിഹിം, ഈ ഭക്ഷണം ആർത്തിയോടുകൂടി അവർ കഴിക്കാൻ ശ്രമിക്കും, അങ്ങനെ അത് വയറിലേക്കെത്തിയാൽ ഫഇന്നഹ ലാ തുഫീദുഹും ഷൈആ, ഒരു ഉപകാരവും ഒരു പ്രയോജനവും അതുകൊണ്ട് അവർക്ക് ലഭിക്കുകയില്ല. ഫഹിയ ലാ തുസ്മിനു വലാ തുഗ്നി മിൻ ജൂ, ഖുർആൻ സൂറത്തുൽ അഅലയിൽ പറഞ്ഞതുപോലെ ആ ഭക്ഷണത്തെ പോലെ മറ്റൊരു ഭക്ഷണമാണ് ദ്വരീ എന്നത്. ആ ദ്വരീ കഴിക്കുമ്പോൾ അവർക്ക് പോഷണം നൽകുകയോ വിശപ്പ് അകറ്റുകയോ ചെയ്യാത്ത ഒന്നാകുന്നു അത്. വമഅദാലിക ഫഇന്നഹ തസീദു, അതോടൊപ്പം തന്നെ അത് വർദ്ധിപ്പിക്കും. തസീദുഹും അത്തഹാബ് വഅത്ഷ്, അതേപോലെ തന്നെ വിശപ്പും ദാഹവും അതുമൂലം വർദ്ധിക്കുക മാത്രമാകുന്നു ചെയ്യുക. ആ തരത്തിലാണ് അള്ളാഹു സഖൂമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഈ സഖൂം നൽകപ്പെടുന്നത് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് താന്തോന്നികളായിക്കൊണ്ട് അള്ളാഹുവിൽ അവിശ്വസിച്ചുകൊണ്ട് ജീവിച്ച എല്ലാ തരത്തിലുള്ള ദുർമാർഗികൾക്കുമാണ് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നത്. തുടർന്ന് 63-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നാ ജഅൽനാഹ ഫിത്നതൽ ലിൽളാലിമീൻ, ഇന്നാ ജഅൽനാഹ, നാം അതിനെ ഒരുക്കി വച്ചിരിക്കുന്നു, നാം അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു, നാം അതിനെ ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമായിട്ട്, ഒരു വിപത്തായിട്ട്. ലിൽളാലിമീൻ, അക്രമികൾക്ക്. ഐ ജഅൽന ശജറത സഖൂം ഫിത്നതൻ വൽ ഫിത്നതു തുത്ലഖു വയുറാദു ബിഹാ അൽ ഇഖ്തിബാറു വൽ ഇബ്തിലാ, ഈ ഫിത്തനയായിട്ടാണ് നാം അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ആ പദം പ്രയോഗിക്കാറുണ്ട്. ഒന്ന് പരീക്ഷണം എന്നർത്ഥത്തിൽ, മറ്റൊന്ന് ശിക്ഷ എന്നർത്ഥത്തിൽ. വിശുദ്ധ ഖുർആനിൽ ആ രണ്ടർത്ഥത്തിലും ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തുൽ അംബിയയിൽ കാണാം, വനബ്ലൂകും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം ഖൈറുകൊണ്ടും ഷെറുകൊണ്ടും പരീക്ഷിക്കും. അപ്പോൾ ആ വചനത്തിൽ അള്ളാഹു അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തു ദാരിയാത്തിൽ കാണാം, യൗമഹും അലന്നാരി യുഫ്തനൂൻ, അവർ നരകാവകാശികൾ നരകത്തിൽ അവർ ശിക്ഷിക്കപ്പെടും. അവരോട് പറയും, ദൂഖു, നിങ്ങൾ അനുഭവിക്കുക, ഫിത്നതകും, നിങ്ങളുടെ ശിക്ഷ, ഹാദല്ലദി കുന്തും ബിഹി തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതിപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്ന ആ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു തആല ആ അർത്ഥത്തിൽ അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ ഫിത്ന എന്നത്

0: ഇതിൻ്റെ തൊട്ടുമുകളിൽ പറഞ്ഞ സുഖാനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കും. നേരെ മറിച്ച് ദുനിയാവിനു വേണ്ടി ആഖിറത്തിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്കാണ് ഈ പറയപ്പെട്ട സഖൂമിനെ പോലെയുള്ള അതിഭയാനകമായ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണവും അതുപോലെയുള്ള പാനീയവും നൽകപ്പെടുക എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സഫാത്തിലെ 62-63 വചനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്. മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥറ: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്.

നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: هذا القرآن يوحدنا لطريق الخير يوجهنا
4: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ മുൽക്ക് 5 മുതൽ 11 വരെ വചനങ്ങൾ.
3: വചനം 5. വലഖദ് സയ്യന്ന, തീർച്ചയായും നാം അലങ്കരിച്ചിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. അസ്സമാ അദ്ദുനിയ, ഏറ്റവും അടുത്ത അഥവാ ഐഹികമായ ആകാശത്തെ. ബിമസാബീഹ, ദീപങ്ങൾ കൊണ്ട്. വജഅൽനാഹ, അവയെ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. റുജൂമൻ, എറിയപ്പെടുന്നവ, എറിയാനുള്ളത്. ലിഷയാത്വീനി, പിശാചുക്കൾക്ക്, പിശാചുക്കളെ. വഅഅതദ്നാലഹും, അവർക്ക് നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അദാബസ്സഈർ, ജ്വലിക്കുന്ന അഗ്നിയുടെ അഥവാ നരകത്തിൻ്റെ ശിക്ഷ.

0: തീർച്ചയായും ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്ര വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിട്ടുണ്ട്. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞാട്ടുന്നവയും ആക്കിയിരിക്കുന്നു. അവർക്ക് ജ്വലിക്കുന്ന അഗ്നി അഥവാ നരകശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. എണ്ണമറ്റ നക്ഷത്രങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമിയേക്കാളും എത്രയോ മടങ്ങ് വലുപ്പം കൂടിയവയും ഭൂമിയിൽ നിന്ന് ബഹുദൂരം സ്ഥിതി ചെയ്യുന്നവയുമാണ് അവ. അഥവാ ഓരോന്നും ഓരോ മഹാലോകമത്രേ. നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളും ഏതൊക്കെയോ വസ്തുക്കളും അവയിൽ നടമാടുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഭൂമിക്കുമീതെ വളരെ കമനീയമായി നിർമ്മിക്കപ്പെട്ട അതിവിശാലവും കലാമയവുമായ ഒരു പന്തലിന്റെ മുകൾ ഭാഗത്ത് മിന്നിത്തിളങ്ങിയും കത്തിശോഭിച്ചും കൊണ്ടിരിക്കുന്ന ദീപാലങ്കാരമായും അല്ലാഹു അവയെ ആക്കിവച്ചിരിക്കുന്നു. കൂടാതെ ആകാശത്തു വച്ച് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചില സംസാരങ്ങളെ, പതിയിരുന്ന് കട്ടുകേൾക്കുന്ന പിശാചുക്കളെ ആട്ടിയോടിക്കുവാനുള്ള ഒരു ഏർപ്പാടും ആ നക്ഷത്രങ്ങൾ വഴി അല്ലാഹു ചെയ്തു വച്ചിരിക്കുന്നു. അഥവാ അവയിൽ നിന്ന് പുറത്തു വരുന്ന ഒരുതരം അഗ്നിജ്വാലകളാകുന്ന ഉൾക്കകൾ മൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നു. അങ്ങനെ ഭൂമിക്കും മനുഷ്യർക്കും അലങ്കാര വസ്തുക്കളായും പിശാചുക്കൾക്ക് അഗ്നി അമ്പുകളായും അല്ലാഹു അവയെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ആകാശം അഥവാ അസ്സമാ അദ്ദുന്യ എന്നു പറഞ്ഞത് ഭൂമിയുമായി കൂടുതൽ അടുത്തത് എന്ന ഉദ്ദേശത്തിലാകുന്നു. അപ്പോൾ നാം കാണുന്ന നക്ഷത്രഗോളങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ആകാശത്തിലാണെന്നും 7 ആകാശങ്ങളിൽ ബാക്കി 6 അതിനു പുറമെ അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും മനുഷ്യന്റെ കഴിവിൽപ്പെട്ട എല്ലാ നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഈ ഒരേ ആകാശാതിർത്തിക്കുള്ളിൽ മാത്രം നടക്കുന്നതാണെന്നും ഇതിൽ നിന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. റുജൂമ് എന്ന വാക്കിനാണ് എറിഞ്ഞാട്ടുന്നവ എന്ന് നാം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഉൽക്കകളാൽ പിശാചുക്കളെ എറിഞ്ഞാട്ടുന്ന വിവരം ഹിജ്റ്, സ്വാഫാത്ത്, ജിന്ന് മുതലായ സൂറത്തുകളിൽ ഖുർആൻ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അതാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പൊതുവിൽ അംഗീകരിച്ച അർത്ഥവും അതാണ്. റജ്മ് എന്ന ധാതുവിൽ നിന്നുള്ളതാണ് റുജൂമ്. ഈ ധാതുവിന് എറിയുക, എറിഞ്ഞാട്ടുക, എറിഞ്ഞുകൊല്ലുക, ആട്ടിയോടിക്കുക, തുരത്തുക, ശപിക്കുക, ശകാരിക്കുക, ആരോപിക്കുക, തള്ളിക്കളയുക, ഊഹിക്കുക, എയ്യുക എന്നീ അർത്ഥങ്ങളെല്ലാം വരുന്നതാണ്. എല്ലാം അതതു സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാകുന്നു. ഏതോ ചിലർ മാത്രം അതിന് ഊഹങ്ങൾ അഥവാ ഊഹത്തിന് വിധേയമായവ ധനൂനൻ എന്ന് അർത്ഥം കൽപ്പിച്ചു കാണാം. നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളെ അടിസ്ഥാനമാക്കി ഭാവി കാര്യങ്ങളെക്കുറിച്ചും മറ്റും ഗണിച്ചു പറയുന്ന ജ്യോത്സ്യക്കാരും രാശിനോട്ടക്കാരുമാകുന്ന മനുഷ്യപിശാചുക്കളുടെ ഊഹങ്ങൾക്ക് നക്ഷത്രങ്ങൾ ഇടമായി തീരുന്നു എന്നാണ് അപ്പോൾ ആ വാക്യത്തിന്റെ താൽപര്യം. ഈ അർത്ഥം സ്വീകരിച്ചാൽ തന്നെയും അവമൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നുവെന്നുള്ളതിന് ഈ വാക്യം ഒരു പ്രകാരത്തിലും എതിരാകുന്നില്ല. ഇത് ഒരു വിഷയം, അത് മറ്റൊരു വിഷയം. അത്രമാത്രം, പിശാചുക്കളുടെ കട്ടുകേൾവിയെയും അവരെ ഉൾക്കകൾ കൊണ്ട് എറിഞ്ഞാട്ടുന്നതിനെയും നിഷേധിക്കുന്ന യുക്തിവാദക്കാരായ ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ ധനൂനൻ എന്ന അർത്ഥം പൊക്കിപ്പിടിച്ചുകൊണ്ട് ആ വിഷയകമായി വന്നിട്ടുള്ള എല്ലാ ഖുർആൻ വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇവരെപ്പറ്റി സൂറത്തുൽ ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒന്നും പ്രസ്താവിക്കുന്നില്ല.
1: വചനം 6, വാക്കർത്ഥം. വലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്കുണ്ട്, ബി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ, അദാബു ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ, വബിഇസ, വളരെ ചീത്ത, അൽ മസീർ, തിരിച്ച് അഥവാ മടങ്ങിയെത്തുന്ന സ്ഥലം.

തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്ക് ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ ശിക്ഷയുണ്ട്. ആ തിരിച്ചെത്തുന്ന സ്ഥലം വളരെ ചീത്ത. വചനം 7. ഇദാ ഉൽഖൂ, അവർ ഇടപെട്ടാൽ, ഫീഹ, അതിൽ, സമിഊലഹ, അതിന് അവർ കേൾക്കും, ഷഹീഖൻ, ഒരു ഗർജനം, അലർച്ച, അട്ടഹാസം, ഉഗ്രശ്വാസം, വഹിയ, അത് തഫൂർ, തിളച്ചുമറിയുകയും അഥവാ ശോഭിക്കുകയും ചെയ്യും.

അവർ അതിൽ ഇടപെട്ടാൽ അതിന് ഒരു ഗർജനം അവർ കേൾക്കുന്നതാണ്, അതാകട്ടെ തിളച്ചു മറിഞ്ഞുകൊണ്ടുമിരിക്കും. വചനം 8. വാക്കർത്ഥം തക്കാദു, അത് ആകാറാകും. തമയ്യസു, വേർപെട്ടു പോകുക. മിനൽ ഗൈദി, ഉഗ്രകോപത്താൽ, കഠിന കോപം നിമിത്തം. കുല്ലമാ ഉൽഖിയ, ഇടപെടുമ്പോഴെല്ലാം. ഫീഹ, അതിൽ. അതിലേക്ക്. ഫൗജുൻ, ഒരു കൂട്ടം, സംഘം. സഅലഹും, അവരോട് ചോദിക്കും. ഖസനതുഹ, അതിലെ പാറാവുകാർ, കാവൽക്കാർ. അലം യഅതികും, നിങ്ങൾക്ക് വന്നിരുന്നില്ലേ, നിങ്ങൾക്ക് വന്നില്ലേ. നദീർ, താക്കീതുകാരൻ.

കോപം നിമിത്തം അത് പൊട്ടിച്ചിതറി വേർപെട്ടു പോകുമാറാകും. ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെ അതിലെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നില്ലേ? വചനം 9. വാക്കർത്ഥം: ഖാലു, അവർ പറയും, ബല, ഇല്ലാതെ, ഉണ്ട്. ഖദ് ജാഅന, തീർച്ചയായും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നദീർ, താക്കീതുകാരൻ. ഫകദ്ദബ്ന, എന്നാൽ ഞങ്ങൾ വ്യാജമാക്കി. വഖുൽന, ഞങ്ങൾ പറയുകയും ചെയ്തു. മാ നസ്സലല്ലാഹു, അല്ലാഹു ഇറക്കിയിട്ടില്ല. മിൻ ഷൈഇൻ, ഒരു വസ്തുവും. ഇൻ അൻതും, നിങ്ങളല്ല. ഇല്ലാ ഫീ ദലാലിൻ, വഴിപിഴവിലല്ലാതെ, ദുർമാർഗത്തിലല്ലാതെ. കബീർ, വലുതായ.

അവർ പറയും, ഇല്ലാതെ, തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ വ്യാജമാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു, അല്ലാഹു യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വലുതായ വഴിവിഴവിലല്ലാതെ മറ്റൊന്നും അല്ല. വചനം 10. വഖാലൂ, അവർ പറയുകയും ചെയ്യും, ലൗ കുന്ന, ഞങ്ങളായിരുന്നെങ്കിൽ, നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നു, ഔ നഅഖിലു, അല്ലെങ്കിൽ ബുദ്ധി കൊടുത്തിരുന്നു, മനസ്സിരുത്തിയിരുന്നു, ഗ്രഹിച്ചിരുന്നു, മാ കുന്ന, ഞങ്ങളാകുമായിരുന്നില്ല, ഫി അസ്ഹാബിൻ, ആൾക്കാരിൽ, കൂട്ടരിൽ, അസ്സഈർ, ജ്വലിക്കുന്ന അഗ്നിയുടെ നരകത്തിൻ്റെ.

0: അവർ വീണ്ടും പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരിൽ ആകുമായിരുന്നില്ല. വചനം 11 വാക്കർത്ഥം: ഫഅതറഫു, അങ്ങനെ അവർ സമ്മതിക്കും, ഏറ്റുപറയും. ബിദംബിഹിം, തങ്ങളുടെ കുറ്റത്തെപ്പറ്റി, തങ്ങളുടെ പാപത്തെപ്പറ്റി. ഫസുഹഖൻ, അപ്പോൾ വിദൂരം, ശാപം, നാശം. ലി അസ്ഹാബിസ് സഈർ, ജ്വലിക്കുന്ന നരകത്തിന്റെ ആൾക്കാർക്ക്.
1: ഫഅതറഫു ബിദംബിഹിം ഫസുഹഖൻ ലി അസ്ഹാബിസ് സഈർ,
0: അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞു സമ്മതിക്കുന്നതാണ്. അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാർക്ക് വിദൂരം അഥവാ ശാപം. 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: സത്യനിഷേധികളായ അവിശ്വാസികളെ നരകത്തിലിടുമ്പോഴത്തെ സന്ദർഭം അള്ളാഹു വിവരിക്കുകയാണ്. അത്യുഗ്രമായ ഉഷ്ണതാപവും അതികഠോരമായ കോപതാപവും നിമിത്തം സ്വയം പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറിപ്പോകുമാറ് തിളച്ച് വമിച്ച് എരിപൊരികൊള്ളുന്ന നരകം അവരുടെ നേരെ ഇരമ്പികർജിക്കും. അന്നേരം കുറ്റവാളികളുടെ അട്ടഹാസവും ഭയപ്പാടും നിലവിളിയും എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഓരോ കൂട്ടം ആളുകളെയും നരകത്തിലേക്ക് വലിച്ചിടുമ്പോൾ അവരോട് അതിലെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ ചോദിക്കും, ഈ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നതിന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ? നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ ദയ തോന്നാത്ത പരുഷ സ്വഭാവികളും കഠോരന്മാരും. ഖിലാദുൻ ശിദാദ്, ഈ ചോദ്യം അവരെ കൂടുതൽ വ്യാകുലമാക്കുമെന്ന് വ്യക്തമാണ്. തങ്ങളുടെ പക്കൽ വന്നുപോയ തെറ്റ് അങ്ങേ അറ്റത്തെ വിനയത്തോടെ അവർ തുറന്ന് സമ്മതിക്കും. ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന പ്രവാചകന്മാർ വരാതിരുന്നിട്ടില്ല, എങ്കിലും ഞങ്ങളവരെ നിഷേധിച്ച് തള്ളിക്കളയുകയും പരിഹസിക്കുകയുമാണ് ഉണ്ടായത്. അയ്യോ, അന്ന് അത് കേട്ടനുസരിക്കുകയും ബുദ്ധി ഉപയോഗിച്ച് മനസ്സിരുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ അനുഭവത്തിന് ഇടവരില്ലായിരുന്നു. പക്ഷേ ഈ അവസരത്തിൽ കുറ്റസമ്മതം കൊണ്ട് ഫലമില്ലല്ലോ. കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കണിക പോലും ഇനി അവർക്ക് പ്രതീക്ഷിക്കുവാനില്ലാത്ത വണ്ണം വിദൂരത്തിലും ശാപത്തിലുമാണവരുള്ളത്. ആദനല്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാളും തന്നെ സ്വർഗത്തേക്കാൾ നരകത്തിനാണ് താൻ അർഹനെന്ന് ബോധ്യം വരാത്തവരുണ്ടാവുകയില്ല എന്ന് ഒരു നബിവചനത്തിൽ വന്നിരിക്കുന്നു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ മുൽക്ക് 5 മുതൽ 11 വരെ വചനങ്ങൾ.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസാർ 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല, നല്ലൊരു,
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

April 29, 2020 ബുധൻ. പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. ലോകപ്രശസ്തരായ ഖുർആൻ ഖാരിയുകളുടെ പാരായണം മധുരതരമായ ശബ്ദത്തിൽ ശ്രവിക്കുവാൻ പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു മായിദ 80 മുതൽ 120 വരെയും സൂറത്തു അൻആം 1 മുതൽ 125 വരെയും ആയത്തുകൾ നമുക്ക് കേൾക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു മായിദയിലെ 80 മുതൽ 120 വരെ വചനങ്ങളും സൂറത്തു അൻആമിലെ 1 മുതൽ 125 വരെ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്ക് വന്നേക്കാവുന്ന അബദ്ധങ്ങളും തെറ്റുകളും തിരുത്തപ്പെടേണ്ടതുണ്ട്. പാരായണം നിർവഹിക്കുന്നത് പൂർണാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുമ്പോഴാണ്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്. ഇനി മുദ്ദസ്സിർ 53-ാമത്തെ ആയത്ത്. കല്ലാ ബല്ല ബല്ല, ആ രണ്ട് ലാമത്ത് തൊട്ട് വന്നുകൊണ്ട് ഒന്നിച്ച് ഉച്ചരിച്ചാൽ മതി. ബല്ല യഖാഫുനൽ ആഖിറ കല്ല മദ് മുംഫസിൽ ഇന്നഹു നൂൻ മുശദ്ദദ തദ്കിറ ഇന്നഹു അവിടെ ചെറിയൊരു ഹു കഴിഞ്ഞിട്ട് അല്പം ചെറിയ മദ് ഫമൻ ഷാ നൂനുസാക്കിന് ശേഷം ഷീന് ഇഖ്ഫാ ഷാ മദ് മുത്തസിൽ ദക്കറ അമാ യദ്കുറൂന ഇല്ലാ അൻ യശാ അല്ലാ ഇല്ലാ അൻ മദ് മുംഫസിൽ അയ്യഷാ നൂനുസാക്കിനക്ക് ശേഷം അയ്യഷാ നൂനുസാക്കി യാ ആണ് ഇത് ഗാംബ്യ കൊന്ന യഷാ മദ് മുത്തസിൽ ഹുവ അഹ്ലു തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ. അത്രയേ ഉള്ളൂ. കൂടെ വാദാം. അപ്പം അങ്ങനെ അപ്പം സൂറത്ത് അവസാനിക്കുകയാണ്.

0: مغفرة.
1: هو أهل التقوى وأهل المغفرة.
0: اللهم اغفر لنا يا غفار. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് അൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ നോക്കാം. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹ മദ് മുൻഫസിൽ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നിസ്ഫഹു അവിൻഖുസ്, അവിൻ നൂൻ സാക്കിനു ശേഷം ഖാഫാണ് ഇഖ്ഫാ, മിൻഹു ഇൽഹാർ നൂൻ സാക്കിനു ശേഷം ഹ, أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثا تنوين ششم ثا أنا إنا نون مشددة ناشئة الليل هي أشد وطؤا وطؤا وطؤا تنوين ششم واو. إن لك في النهار, إن نون مشددة ഒന്നായിട്ട് മണിക്ക, പിന്നെ പിന്നഹാരി അവിടെ അങ്ങനെ തന്നെ. സബഹൻ തവീല, ആ ഇന്നലക്ക അത്ര മതി. അക്വാമുക്കയില വരെ ആറായത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഇനി ഏഴാമത്തായത്ത് ഇന്നലക്ക നൂൻ മുശദ്ദത നന്നായിട്ട് മണിക്ക. പിൻ വീണ്ടും നഹാർ സുബ്ഹാൻത തൻവിൻ ശേഷം ത്വാ ഫാ വദ്കുരി ഇസ്മ റബ്ബിക വതബത്തലി ലൈഹി തബ്തീല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ലാ ഇലാഹ വദ്ദ മുഫസിൽ വത്തഖിദുഹു വഖീല വക്കീല വസ്ബിർ അലാ മാ യഖൂലൂന വഹജ്റുഹും ഹജ്റൻ ജ തൻവിൻ ശേഷം ജീമ ഇഖ്ഫാ ആണ് നന്നായിട്ട് മണിക്കാം.

0: واصبر على ما يقولون واهجرهم هجرا جميلا.
1: واصبر على ما يقولون واهجرهم هجرا جميلا.
0: ശരി, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്, വഇദ് അഖദ്ന മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഇദ് അഖദ്ന, അഖദ്ന ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖകും, മീഥാഖകും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീഥാഖകും, ഖാഖും, മീഥാഖകും. ലാ തസ്ഫികൂന ദിമാഅകും, ദിമാഅകും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസകും, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസകും സാക്കിന മീമിന് ശേഷം മീം ഇത് ഗാമുത്തമാസിരൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്തിയായിരിക്കും, സാക്കിന നൂനിന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന മിന്തിയായിരിക്കും. സുമ്മ, സുമ്മ, സുമ്മ എന്നാവരുത്, സുമ്മ. അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും, അഖ്റർതും, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ അഖ്റർതും. വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന തഷ്ഹദൂൻ, തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ ثم انتم هؤلاء, ثم ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീൻ ആവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, ഫീസു, ثم മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. انتم ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. انتم ഇഖ്ഫാം ബിഗുന്ന هؤلاء, ഇവിടെ രണ്ട് മദ് ഉണ്ട്. ഒന്നാമത്തെ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹ ഉലഇ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, വേറെ പദത്തിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അതാണ് ഹ ഉലഇ, ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന, തഖ്തുലൂന ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീന് ശേഷം മീം, ഇത് ഗം ബിഗുന്ന ഫരീഖം. മിൻകും, മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിൻകും, ശേഷം മിൻകും, മീമു സാക്കിനയ്ക്ക് ശേഷം മീം, ഇത് ഗാം മുതമാസിലെ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും, മിൻ മിന്ദിയാരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിന്ദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, തവാഹറൂന അലൈഹിം ബിൽ സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫാ ശഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി വൽ ഉദ്വാൻ. വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വയ്യതുക്കും സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന വയ്യതുക്കും വയ്യതുക്കും. നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വയ്യതുക്കും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം ആയിനുണ്ട് ഇവിടെ, മുഹറമുൻ അ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും ഇഖ്റാജുഹും. അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ ഐന ദാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി വതക്ഫ അക് അക് وَتَكْفُرُونَ بِبَعْضِ بِبَعْضِ ضَضِيضُ بِبَعْضِ فَمَا جَزَاءُ مد متصل نربط دمائتم نالو انجو حركتين قدر نيتنا مد متصل واجبان مد نقشر ما ألف شاشم حمزة آده پتتل ادان جزاءُ مد متصل مَنْ يَفْعَلُ ساكنا نون شاشم يَاءِ ഇദ്ഗാം ബിഗുന്ന മൻ യഫ്അലു നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന്ന മൻ യഫ്അലു ذلك منكم ഇഖ്ഫാം ബിഗുന്ന منكم ഇല്ലാ ഖിസ്യുൻ في തൻവീന് ശേഷം ഫ തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക് തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന ഖിസ്യൂ ഫിൽ ഹയാത്തി ദുനിയ. ഇവിടെ തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാം പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യൂ ഫിൽ ഹയാത്തി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാത്തി ദുനിയ ദുനിയ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുനിയ
3: വയൗമൽ ഖിയാമതി യുറദ്ദൂന യുറദ്ദൂന ഇലാ അഷദ്ദിൽ ഇലാ
2: മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്റിൽ നീട്ടാവുന്ന മദ്ദ്.
3: ഇലാ അഷദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ വമല്ലാഹു ബിഗാഫിലിൻ ബിഗാ ഗൈൻ
2: തൊണ്ടയുടെ മുഗൾ ഭാഗം ബിഗാഫിലിൻ അമ്മ തൻവീന് ശേഷം ഐൻ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം.
3: ബിഗാഫിലിൻ അമ്മ അമ്മ
2: മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ തഅമലൂൻ അല്ല
3: തഅമലൂൻ ഐൻ,
2: വളരെയധികം ഐനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതി പോകരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐൻ. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. ബഹുമാനനായ ഹാഫിള്ള
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ ദിവസേന നമുക്ക് കേൾക്കാനുള്ള അവസരം ലഭിക്കുകയാണ് മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 515 പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഹാമിദി.

0: മാഷാ മനപ്പാഠം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 515 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനപ്പാഠം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സാദിൽ ഗാമിദി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹർമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് സുബഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹർമൈൻ ലൈവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് മക്ക ഹറമിൽ നിന്നും നേതൃത്വം നൽകിയ ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തോബയുടെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ

മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറിന്റെ സൂറത്തു അൽ മുഅ്മിനൂൻ, സൂറ അൽ മാഊൻ, സൂറ അൽ കൗസർ എന്നീ അധ്യായങ്ങളുടെ പാരായണം കേൾക്കാം.

0: إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر.
1: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ് സമാപിക്കുകയാണ്. മക്ക മദീന ഹർമകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരങ്ങളാണ് ഹർമൈൻ ലൈവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മക്ക ഹറമിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെയും മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് സലാഹുൽ ബുദൈറിന്റെയും പാരായണങ്ങളാണ് നമ്മൾ കേട്ടത്.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്ത് ആൽ ഇംറാൻ 198 മുതൽ 200 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ആൽ ഇംറാൻ 198 മുതൽ 200 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. സൂറത്തുൽ ജിന്നിലെ 3 മുതൽ 9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
4: വചനം 3. വാക്കർത്ഥം. വ അന്നഹു, നിശ്ചയമായും അത് കാര്യം. തആല, ഉന്നതമായിരിക്കുന്ന എന്നും. ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം. അനുഗ്രഹം. മത്തഹദ, അവൻ ഏർപ്പെടുത്തിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. സ്വാഹിബത്തൻ, സഹധർമ്മിണി, തുണക്കാരി, സഹധർമ്മിണിയായ ഭാര്യയെ. വലാ വലദൻ, സന്താനത്തെയുമില്ല.
5: وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا.
4: നമ്മുടെ റബ്ബിന്റെ മഹത്വം ഉന്നതമായതാകുന്നു എന്നും അവൻ സഹധർമ്മിണിയെയാകട്ടെ സന്താനത്തെയാകട്ടെ സ്വീകരിച്ചിട്ടില്ല എന്നും. വചനം 4. വാക്കർത്ഥം. വഅന്നഹു കാന, ആയിരുന്നുവെന്നും. യഖൂലു, പറയും. സഫീഹുന, നമ്മിലെ ഭോഷൻ, വിഡ്ഢി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. ഷത്വത്ത, അക്രമം, കവിഞ്ഞ അനീതി, വിദൂരമായ വ്യാജം.
5: وأنه كان يقول سفيهنا على الله شططا.
4: നമ്മിലുള്ള ഭോഷൻ അല്ലാഹുവിൻ്റെ പേരിൽ കവിഞ്ഞ അനീതി പറയാറുണ്ടായിരുന്നു എന്നും. വചനം 5. വാക്കർത്ഥം. വഅന്ന ലനന്ന, നാം ധരിച്ചു എന്നും. അല്ലൻ തഖൂല, പറയുന്നതേയല്ല എന്നും. പറയുകയില്ല തന്നെ എന്നും. അൽ ഇൻസാനു, മനുഷ്യർ. വൽ ജിന്നു, ജിന്നും. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. കദിബൻ, വ്യാജം, വല്ല കളവും.

മനുഷ്യരും ജിന്നും അള്ളാഹുവിൻ്റെ പേരിൽ നിശ്ചയമായും വ്യാജം പറയുന്നതേയല്ല എന്ന് ഞങ്ങൾ ധരിച്ചുവെന്നും പ്രസ്താവിച്ചു. വചനം 3 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിന് മക്കളും ഭാര്യയുമുണ്ട് എന്നിങ്ങനെ യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത വ്യാജങ്ങൾ അവൻ്റെ പേരിൽ മനുഷ്യവർഗമോ ജിന്നുവർഗമോ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഖുർആൻ കേൾക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അതെല്ലാം വിഡ്ഢിത്തങ്ങളാണെന്നും അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണെന്നും ഞങ്ങൾക്ക് ബോധ്യമായത് എന്ന് സാരം. വചനം 6. വാക്കർത്ഥം: വഅന്നഹു കാന, ആയിരുന്നുവെന്നും, രിജാലുൻ, ചില പുരുഷന്മാർ, ആളുകൾ, മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട, യഊദൂന, അവർ അഭയം തേടുമായിരുന്നു, ശരണം തേടുമായിരുന്നു, രക്ഷ തേടുമായിരുന്നു, ബിരിജാലിൻ, ചില പുരുഷന്മാരോട്, മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള, ഫസാദൂഹും, അങ്ങനെ അതവർക്ക് വർദ്ധിപ്പിച്ചു, റഹഖ, ബാധ, ഗർവ്, ധിക്കാരം, ധാർഷ്ട്യം, വിഡ്ഢിത്തം, അക്രമം.

മനുഷ്യരിൽ നിന്നുള്ള ചില പുരുഷന്മാർ ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില പുരുഷന്മാരോട് അഥവാ ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിഡ്ഢിത്തം അഥവാ ഗർവ് വർദ്ധിപ്പിച്ചു എന്നും. വചനം 7, വാക്കർത്ഥം വ അന്നഹും ലന്നു, അവർ ധരിച്ചു എന്നും. കമാ ലനന്തും, നിങ്ങൾ ധരിച്ചതുപോലെ. അല്ലൻ യബഅസ, എഴുന്നേൽപ്പിക്കുകയില്ല തന്നെ എന്ന്, അയക്കുകയില്ല തന്നെ എന്ന്, നിയോഗിക്കുകയില്ല തന്നെ എന്ന്. അല്ലാഹു അല്ലാഹു, അഹദൻ, ഒരാളെയും.

അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുന്നതേയല്ല എന്ന് നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. വചനം 6-7 എന്നിവയുടെ വിശദീകരണം. ജിന്നുകളെക്കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ ഷെയ്ത്വാനെ അഥവാ പിശാചിനെക്കുറിച്ചും ഇന്നു പലരിലും കണ്ടുവരുന്നതുപോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വിജനപ്രദേശങ്ങളായ വല്ല താഴ്വരയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശനിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതായാൽ തങ്ങൾക്ക് അവരിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും നേരിടുകയില്ലെന്ന് അവർ സമാധാനിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റിയാണ് 6-ാം വചനത്തിൽ ജിന്നുകൾ പ്രസ്താവിക്കുന്നത്. ഫസാദൂഹും റഹക എന്ന വാക്യത്തിന് 2 പ്രകാരത്തിൽ അർത്ഥ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. 1, ആ ശരണം തേടൽ മൂലം ജിന്നുകൾക്ക് മനുഷ്യർ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ അത് നിമിത്തം അവർക്ക് ഗർവവും ധിക്കാരവും അധികമായി തീർന്നു. 2, അതുമൂലം മനുഷ്യർക്ക് ജിന്നുകൾ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ ജിന്നുകളെക്കുറിച്ചുള്ള ഭയവും അവരോട് ശരണം തേടലും കാരണമായി അവരിൽ ഭോഷ്കും നിഷിദ്ധമായ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. റഹഖ് എന്ന വാക്കിന് സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതും കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും സ്ഥാനത്ത് നിലകൊള്ളുന്ന 2 സർവനാമങ്ങളിൽ ജിന്നുകളെ കുറിക്കുന്നത് ഏതാണെന്നും മനുഷ്യരെ കുറിക്കുന്നത് ഏതാണെന്നും നിർണയിക്കുന്നതിലുള്ള വ്യത്യസ്ത വീക്ഷണവുമാണ് ഈ ഭിന്നാഭിപ്രായത്തിന് കാരണം. 2 ആയിരുന്നാലും ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. 7-ാം വചനത്തിൽ അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല, ലയ്യബ്അസല്ലാഹു അഹദ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അല്ലാഹു ആരെയും റസൂലായി എഴുന്നേൽപ്പിക്കുകയില്ല എന്നും മരണശേഷം അല്ലാഹു ആരെയും 2-ാമത് എഴുന്നേൽപ്പിക്കുകയില്ല എന്നും ആകാവുന്നതാകുന്നു. ഈ 2 പ്രകാരത്തിലും ആ വാക്യത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുമുണ്ട്. 2 ആയാലും ജിന്നുവർഗവും മനുഷ്യവർഗവും ധരിച്ചു വന്നിരുന്ന ആ ധാരണ തെറ്റാണെന്ന് തങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നുവെന്നത്രേ ജിന്നുകൾ പ്രസ്താവിച്ചതിൻ്റെ സാരം. മനുഷ്യരിലുള്ള ചില അപരിഷ്കൃത വിഭാഗത്തിൻ്റെ പേരാണ് ജിന്നു എന്നും അങ്ങനെ ഒരു പ്രത്യേക വർഗം സൃഷ്ടികളില്ലെന്നും വാദിക്കുന്നവർ തങ്ങളുടെ വാദത്തിന് കൊണ്ടുവരാറുള്ള പൊള്ളയായ തെളിവുകളിൽ ഒന്നാണ് റിജാലും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള പുരുഷന്മാർ എന്ന വാക്ക്. റിജാലിൻ്റെ ഏകവചനം റജുൽ എന്നാകുന്നു. ഇത് മനുഷ്യന്മാർക്ക് മാത്രമേ പറയാറുള്ളൂവെന്ന് ഇവർ സമർത്ഥിക്കുന്നത് കാണാം. ഈ സമർത്ഥനം കഴമ്പില്ലാത്തതാണെന്നും അത് സമ്മതിച്ചു കൊടുത്താൽ പോലും അതിൽ അവർക്ക് തെളിവിന് വകയില്ലെന്നും സൂറത്ത് ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം പ്രത്യേകം വിവരിച്ചു കഴിഞ്ഞതാണ്. ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവർക്ക് ജിന്നുകളുടെ പ്രസ്താവനകളായി ഈ സൂറത്തിൽ കാണുന്ന പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളുടെ മനസ്സാക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട് തികച്ചും ബാലിശമായ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യേണ്ടി വന്ന ചില ഭാഗങ്ങളാണ് തുടർന്നുള്ള 2 ആയത്തുകളിൽ കാണുന്ന ജിന്നുകളുടെ പ്രസ്താവന. വചനം 8, വാക്കർത്ഥം. വഅന്ന ലമസ്ന, നാം സ്പർശിച്ചു എന്നും തൊട്ടു എന്നും. അസ്സമാ, ആകാശത്തെ. ഫവജദ്നാഹ, അപ്പോൾ നാം അതിനെ കണ്ടെത്തി. മുലിഅത്ത്, അത് നിറയ്ക്കപ്പെട്ട നിലയിൽ. ഹറസൻ, പാറാവുകാരാൽ. ഷദീദൻ, കഠിനമായ ശക്തമായ.
വഷുഹുബ, തീജ്വാലകളാലും ഉൽക്കകളാലും.

നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി. അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി നാം കണ്ടെത്തിയെന്നും. വചനം 9. വാക്കർത്ഥം: വഅന്ന കുന്നാ നഖഉദു, നാം ഇരിക്കാറുണ്ടായിരുന്നുവെന്നും. മിൻഹ, അതിൽ നിന്ന്. മഖാഇദ, ചില ഇരിപ്പിടം, ചില താവളങ്ങളിൽ. ലിസ്സംഇ, കേൾക്കുവാൻ വേണ്ടി. ഫമൈ യസ്തമിഅ, എന്നാൽ ആരെങ്കിലും ചെവി കൊടുത്താൽ, കേൾക്കാൻ ശ്രമിച്ചാൽ. അൽ ആന, ഇപ്പോൾ. യജിദ് ലഹു, അവൻ തനിക്ക് കണ്ടെത്തും. ഷിഹാബൻ, ഒരു തീജ്വാല. ഉൽക്ക, റസ്വദ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന.

0: നാം അതിൽ
1: അഥവാ
0: ആകാശത്തിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന
1: അഥവാ
0: കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു. വചനം 8-9 എന്നിവയുടെ വിശദീകരണം. മുൻകാലത്ത് ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചെന്ന് പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിൽ ഉണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ചില കാവലുകൾ ഏർപ്പെടുത്തപ്പെടുകയും നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഉൽക്കകളാൽ അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് ജിന്നുകളുടെ ഈ പ്രസ്താവന. ഈ വിഷയം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയകമായി ഈ വചനങ്ങളടക്കം വന്നിട്ടുള്ള പല ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും ഒരേ വർഗം തന്നെയാണെന്ന വാദക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും അവിടെ എടുത്തുകാട്ടി അവയ്ക്കെല്ലാം ശക്തിയുക്തം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. ആകാശത്തേക്കുള്ള തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടു കണ്ടപ്പോൾ എന്തോ ഒരു പ്രധാന സംഭവം നടന്നിരിക്കുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുകയുണ്ടായെന്നും അതെന്തായിരിക്കുമെന്ന് അവർ പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് അവരിൽ ഒരു കൂട്ടർ നബിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഇടയായതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും നാം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്നിലെ 3-9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്വാഫാത്ത് 56-59 കൂടിയ വചനങ്ങൾ, അതിന്റെ ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: കിത്തല തുർദീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 56-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശിയായ ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ സംസാരം, തൻ്റെ കൂട്ടുകാരോടൊപ്പമുള്ള സംസാരം എടുത്തു പറയുകയാണ്. തൻ്റെ കൂടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന, അവിശ്വാസിയായി ജീവിച്ച് അങ്ങനെ മരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു കൂട്ടുകാരനെക്കുറിച്ചാണ് സ്വർഗത്തിലെ തൻ്റെ കൂട്ടുകാരോട് ഈ വിശ്വാസി സംസാരിക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇൻകിത്ത, തീർച്ചയായും നീ ആകുമായിരുന്നു, ലതുർദീൻ, എന്നെ നാശത്തിൽ അകപ്പെടുത്തുക. അല്ലാഹുവാണ് സത്യം, നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ നാശത്തിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിച്ചു എന്നർത്ഥം. ഐ ഇൻകിത്ത ഫിദ്ദുനിയ ലതുഹ്ലികുനി ബിസ്വദ്ദിക, തീർച്ചയായും നിന്റെ തടയലിൽ നിന്ന്, അല്ലാഹുവിൻ്റെ സത്യമാർഗത്തിൽ നിന്ന്, നിന്റെ തടയലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, നീ എന്നെ ആ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. അനിൽ ഈമാനി ബിൽ ബഅസി വൽ ഇഖാബി വസ്സവാബി, നീ എന്നെ തടയാൻ ശ്രമിച്ചത് സത്യവിശ്വാസത്തിൽ നിന്നും, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്നും, അതേപോലെ തന്നെ രക്ഷാശിക്ഷകളിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നീ എന്നെ തടയാൻ ശ്രമിച്ചു, അങ്ങനെ നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. അല്ലാമ ഉസൈമി റഹ്മത്ത് പറയുന്നു, അന്ന ഹാദൽ ഖരീനു സയ്യ, ഈ ദുഷിച്ച കൂട്ടുകാരൻ, കാന യുഹാവിലു ബികുല്ലി ജുഹ്ദിഹി, ആ മനുഷ്യൻ ആവുന്നത്ര പരിശ്രമിച്ചിരുന്നു, അൻ യുഹ്ലിക സ്വാഹിബഹു, തൻ്റെ കൂട്ടുകാരനെ നാശത്തിലകപ്പെടുത്താൻ. ഈ വചനം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം, യഥാർത്ഥത്തിൽ നാശം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശമല്ല യഥാർത്ഥമായ നാശം. ഇവിടുത്തെ സാമ്പത്തികമായ പരാധീനതയോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായ പ്രയാസങ്ങളോ അല്ല യഥാർത്ഥത്തിലെ നാശം. മറിച്ച് അന്നൽ ഹലാക്കൽ ഹഖീഖി ഹുവ ഹലാഖുദ്ദീൻ, യഥാർത്ഥമായ നാശം എന്ന് പറഞ്ഞാൽ മതത്തിലുണ്ടാകുന്ന നാശമാണ്, അഥവാ ശരിയായ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയോ ശരിയായ ആദർശമനുസരിച്ചു കൊണ്ട് ജീവിക്കാതിരിക്കുകയോ ചെയ്യുക എന്നതാണ് യഥാർത്ഥമായ നാശം. ലിഅന്നഹു വസഫ ദാലിക ബിർറദ, ബിർറദി, അതാണ് ആ മനുഷ്യൻ, ആ വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞത്, നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. ഇൻകിത്തല തുർദീൻ വഹാദ ഹുവൽ ഹഖു ഫഇന്നൽ ഹലാക്കൽ ഹഖീഖി ഹുവ ഹലാഖുൽ ദീൻ, യഥാർത്ഥമായ നാശം എന്ന് പറഞ്ഞാൽ ദീനിലുള്ള നാശമാകുന്നു. അമ്മദ് ദുനിയ ഇന്നമാ ഖുലിഖത്തിൽ ഫനാ, എന്നാൽ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നശ്വരമാണ്. വമാ ഖുലിഖൽ ഇൻസാനു ലിൽ ബഖാ, മനുഷ്യൻ്റെ ഈ ദുനിയാവിലെ ജീവിതം അതും നശ്വരമാണ്, കുറഞ്ഞ കാലത്തേക്കുള്ളതാകുന്നു. ഫിദ് ദുനിയ, ഈ ദുനിയാവിൽ മനുഷ്യൻ അവൻ ശാശ്വതവാസിയല്ല, എന്നാൽ എന്നുമെന്നും ജീവിക്കേണ്ടുന്ന അനന്തമായ പരലോക ജീവിതം, അവിടെ നാശത്തിൽ അകപ്പെടുക എന്നത് ദീനിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു എന്ന് പറയാൻ കാരണം. സൂറത്തു സുമറിൽ അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ അല ذلك هو الخسران المبين. ഖുൽ നബിയെ, താങ്കൾ പറയുക, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും, തീർച്ചയായും നഷ്ടക്കാർ തങ്ങളെ നഷ്ടപ്പെട്ടവരാകുന്നു. വ അഹ്ലീഹിം, തൻ്റെ കുടുംബത്തെയും തങ്ങളുടെ കുടുംബങ്ങളെയും നഷ്ടപ്പെട്ടവരാകുന്നു. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അലാ, അറിയുക, ذلك هو الخسران المبين, അതാകുന്നു വ്യക്തമായ നാശം. അഥവാ തങ്ങൾക്ക് തങ്ങളെയും തങ്ങളുടെ കുടുംബങ്ങളെയും പരലോകത്ത് നഷ്ടപ്പെടുക എന്നതാണ് യഥാർത്ഥമായ നാശം. ആ നാശത്തിന് കാരണമാണ് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതം എന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടുള്ള തെറ്റായ ആദർശപ്രകാരമുള്ള ജീവിതം എന്നത് നാളെ പരലോകം നഷ്ടപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. പലപ്പോഴും കുടുംബക്കാർക്കു വേണ്ടി, കൂട്ടുകാർക്കു വേണ്ടി, സമൂഹത്തിനു വേണ്ടി ദീനിൻ്റെ അധ്യാപനങ്ങളെ മാറ്റിവെക്കുന്ന, അതിൽ മായം കലർത്തുന്ന അത്തരം അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥമായ നാശം എന്ന് പരിചയപ്പെടുത്തുന്നത് നാളെ പരലോകം അത് നഷ്ടപ്പെടുക എന്നതാകുന്നു. അതിന് കാരണമാകുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുവോ തീർച്ചയായും വളരെ ഗൗരവപൂർവം നമ്മൾ കാണേണ്ട കാര്യമാകുന്നു അത്. അതാണ് ഈ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം. ആ മനുഷ്യൻ, അവിശ്വാസിയായ തൻ്റെ കൂട്ടുകാരൻ, അവൻ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ തെറ്റായ വിശ്വാസം, അവൻ്റെ ആ അള്ളാഹുവിന് നിഷേധിക്കുന്ന സ്വഭാവം അതെങ്ങാനും ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ അത് എൻ്റെ നാശത്തിന് കാരണമാകുമായിരുന്നു എന്നാണ് ആ വ്യക്തി ഓർമ്മിക്കുന്നത്. ആ സൂറത്ത് സ്വാഫാത്തിലെ 57-ാമത്തെ വചനം, വലൗലാ നിഅമത്തു റബ്ബി ലകുന്തു മിനൽ മുഹ്ദരീൻ. വലൗലാ നിഅമത്തു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, ലകൂത്തു, തീർച്ചയായും ഞാൻ ആകുമായിരുന്നു മിനൽ മുഹ്ദരീൻ, ഹാജറാക്കപ്പെടുന്നവരിൽ, അഥവാ നരകത്തിൽ ഹാജറാക്കപ്പെടുന്നവരിൽ. അല്ലാമ ഷൗക്കാനി റഹ്മഹുല്ല എടുത്തു പറയുന്നു, ഐ ലൗലാ റഹ്മത്തു റബ്ബി ബി, എൻ്റെ റബ്ബ് എന്നോട് കാരുണ്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ, വ ഇൻ ആമിഹി അലയ്യ ബിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം കൊണ്ട് എന്നെ അവൻ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, വ ഹിദായതി ഇലൽ ഹഖ്, സത്യത്തിലേക്ക് എന്നെ അവൻ വഴി നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, വ ഇസ്മതി അനിദ്ദലാൽ, വഴികേടിൽ നിന്ന് അവൻ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ലകുന്തു മഅൽ മുഹ്ദരീന മഅക ഫിന്നാർ, ഞാനും നിന്റെ കൂടെ നരകത്തിൽ ഹാജറാക്കപ്പെടുമായിരുന്നു. ആ വ്യക്തിയുടെ സംസാരത്തിൽ നമുക്ക് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട് സഹോദരന്മാരെ. ഈ ദുനിയാവിൽ ഏത് ആദർശവും സ്വീകരിക്കാൻ, ഏത് നിലപാടുകളും സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ, എന്നാൽ നാളെ പരലോകത്ത് ഖേദം പ്രകടിപ്പിക്കുമെന്നത് ഈ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാകുന്നു. തെറ്റായ ആദർശങ്ങളുടെ പിന്നാലെ പോയതിൻ്റെ പേരിൽ നരകം നേടിയെടുത്ത, നരകത്തിൽ ആപതിച്ച തൻ്റെ കൂട്ടുകാരനെ ഓർത്തുകൊണ്ട് ഈ വിശ്വാസിയായ മനുഷ്യൻ പറയുന്നു, എൻ്റെ റബ്ബ് അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിന്റെ കൂടെ നരകത്തിൻ്റെ മധ്യത്തിൽ ഹാജറാക്കപ്പെടുമായിരുന്നു. അല്ലാമ ഉസൈമി റഹ്മത്ത് പറയുന്നു, ഇന്ന തഹദ്ദുസ ബി നിഅമത്തില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചൊരു സംസാരം, ആ അനുഗ്രഹത്തെ എടുത്തു പറയൽ, മഷ്റൂഉൻ വമഅ്മൂറുൻ ബിഹി ബിഷർത്തിൻ അൻ യകൂന അൽമഖ്സൂദു ബിഹി അസ്സനാഉ അലല്ലാഹി തആല, അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ അത് മതപരമായ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാകുന്നു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അതുകൊണ്ടുദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ പുകഴ്ത്തലായിരിക്കണം. അതല്ലാതെ ലൽ ഇഫ്തിഖാറു അലാ ഇബാദില്ലാ, ഞാൻ വലിയ അനുഗ്രഹീതനാണെന്ന്, ഞാൻ വലിയ ഉത്തമനാണെന്ന ആ ഒരു ഭാവമാകാൻ പാടില്ല. അന്ന നജാത്തൽ ഇൻസാൻ മിൻ അദാബില്ലാഹി മിൻ അക്ബരി നിഅം, ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കലാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ വിജയം. വലിഹാദ, അതുകൊണ്ടാണ് തുടർന്നുള്ള വചനത്തിൽ ആ കാര്യം അല്ലാഹു എടുത്തു പറയുന്നത്, വലൗല നിഅമത്തു റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ. അപ്പോ ഏറ്റവും വലിയ നിഅമത്ത് അവൻ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്നതാകുന്നു. വബിദ്ദീനി തകൂനു നജാത്തു മിനന്നാർ, ദീൻ കൊണ്ടാണ്, സത്യ ദീൻ കൊണ്ടാകുന്നു, യഥാർത്ഥ ദീൻ കൊണ്ടാകുന്നു നരകമോചനം സാധ്യമാവുക. വൽ ഫൗസു ബിദാരിൽ ഖറാർ, അതേപോലെ തന്നെ സ്ഥിരവാസത്തിന്റെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക. ഫമിൻ അക്ബരി നിഅം, ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു, ബിലാ ശക്ക്, ഒരു സംശയവും വേണ്ട, ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. ബൽ ഹിയ അക്ബറു നിഅം, മാത്രമല്ല അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. അയ്യമുന്നല്ലാഹു അലൽ ഇൻസാനി ബിന്നജാത്തി മിനന്നാരി വദുഖൂലിൽ ജന്ന, അല്ലാഹു ഒരു മനുഷ്യനെ സ്വർഗം നൽകി അനുഗ്രഹിക്കലും നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തുക എന്നതും അനുഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വലൗലാ ഫദ്ലുല്ലാഹി അലയ്യ, അല്ലാഹുവിന്റെ അനുഗ്രഹം എന്റെ മേലില്ലായിരുന്നെങ്കിൽ, ലകുന്തു മിസ്ലക്, ഞാനും നിന്നെപ്പോലെ ആകുമായിരുന്നു. ഫീ സവാഇൽ ജഹീമി, നരകത്തിന്റെ മധ്യത്തിൽ ഞാനും നിന്റെ പോലെ ആപതിക്കുമായിരുന്നു. ഹൈസു അന്ത മുഹ്ദറുൻ മഅക് ഫിൽ അദാബ്, ഞാൻ നിന്റെ പോലെ, നീ അകപ്പെട്ടതുപോലെ നരകത്തിൽ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. വലാക്കിന്നഹു തഫദ്ദല അലയ്യ വറഹിമനി, പക്ഷേ അല്ലാഹു എന്നോട് അനുഗ്രഹം ചെയ്തു, അല്ലാഹു എന്നോട് കാരുണ്യം കാണിച്ചു. ഫഹദാനി, അവനെനിക്ക് മാർഗദർശനം നൽകി. ലിൽ ഈമാനി, സത്യവിശ്വാസത്തിലേക്ക്. വഅർശദനി ഇലാ തൗഹീദി, അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക്, കലർപ്പില്ലാത്ത തൗഹീദിലേക്ക് അല്ലാഹു എന്നെ വഴി നയിച്ചു. വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, സൂറത്തുൽ അഅ്റാഫിലെ 42-ാമത്തെ വചനവും അദ്ദേഹം എടുത്തുധരിക്കുന്നു. വമാ കുന്ന ലിനഹ്തദിയ, നമുക്ക് നേർമാർഗം പ്രാപിക്കാൻ കഴിയുമായിരുന്നില്ല. ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു നമുക്ക് സന്മാർഗം കാണിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ. സഹോദരന്മാരെ, സഹോദരികളെ, ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് ശരിയായ ആദർശം സ്വീകരിക്കാൻ കഴിയുക എന്നത്. ആൾബലമോ അതേപോലെ തന്നെ ഭൗതിക നേട്ടങ്ങളോ ഭൗതികമായ മറ്റെന്തെങ്കിലും താൽപ്പര്യങ്ങളോ ആ താൽപ്പര്യങ്ങൾക്ക് പിന്നാലെ നാം പോകുന്നുവെങ്കിൽ, അതേപോലെ തന്നെ ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ട് നാം സത്യം തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ, അത് പലപ്പോഴും അള്ളാഹുവിന് അനുഗ്രഹം ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യമാണെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാമ സഈദി റഹ്മത്തുള്ളാഹി പറയുന്നു, വലൗലാ ഫദ്ലു റബ്ബി ബിഹിദായതി ഇലൽ ഈമാൻ, അല്ലാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് സത്യവിശ്വാസത്തിലേക്ക് എന്നെ വഴി നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. വസബ്ബത് വതസ്ബീതി അലൈഹ്, ആ സത്യമാർഗത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ. ലകുന്തു മിനൽ മുഹ്ദരീന ഫിൽ അദാബി മഅക, നിന്റെ കൂടെ ശിക്ഷയിൽ ഞാനും ഹാജരാക്കപ്പെടുമായിരുന്നു. സ്വർഗം ലഭിച്ച, സ്വർഗം നൽകി അനുഗ്രഹിക്കപ്പെട്ട ആ സത്യവിശ്വാസിയായ മനുഷ്യൻ താൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വിധേയനായ കാര്യം, ആ കാര്യമാണ് എടുത്തു പറയുന്നത്. തൻ്റെ കൂട്ടുകാരുടെ കൂടെ ആ സന്തോഷമാണ് ആ മനുഷ്യൻ പങ്കിടുന്നത്. വലൗലാ നിഅമത്തു റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, ലകുന്തു മിനൽ മുഹ്ദരീൻ, ഞാൻ തീർച്ചയായും നരകത്തിൽ ഹാജരാക്കപ്പെടുമായിരുന്നു. 58-ാമത്തെ വചനം, അഫമാ നഹ്നു ബിമയ്യിതീൻ. അഫമാ നഹ്നു, ഇനി നമ്മൾ അല്ലല്ലോ, ബിമയ്യിതീൻ, മരണപ്പെട്ടു പോകുന്നവർ. ഇല്ല മൗതതനൽ ഊല വമാ നഹ്നു ബിമുഅദ്ദബീൻ. ഇല്ല മൗതതനൽ ഊല, നമ്മുടെ മരണമല്ലാതെ. അൽ ഊല, ആദ്യത്തേത് അഥവാ ഒന്നാമത്തെ മരണമല്ലാതെ. വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ. ഹാദാ മിൻ കലാമിൽ മുഅ്മിൻ, ഇതൊരു വിശ്വാസിയായ സ്വർഗാവകാശിയുടെ സംസാരമാകുന്നു. മുഗ്ബിതൻ നഫ്സഹു, വളരെ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടിയുള്ള സംസാരം. ബിമാ അഅ്താഹുല്ലാഹു മിനൽ ഖുൽദി ഫിൽ ജന്ന, തനിക്ക് സ്വർഗത്തിൽ ശാശ്വതവാസം നൽകിയതിൻ്റെ പേരിലുള്ള സന്തോഷം. വൽ ഇഖാമത്തി ഫീ ദാരിൽ കറാമ, ആദരവിൻ്റെ ഭവനം നൽകി അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷം. ലാ മൗത ഫീഹ വലാ അദാബ്, ആ പരലോക ഭവനം എന്നത്, സ്വർഗ ജീവിതം എന്നത്, അവിടെ മരണമില്ല, ശിക്ഷയില്ല. ആ സന്തോഷമാണ് ആ വ്യക്തി, വിശ്വാസിയായ വ്യക്തി പ്രകടിപ്പിക്കുന്നത്. അതാണ് 58-59 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഫമാ നഹ്നു ബിമയ്യിതീൻ, ഇനി നമ്മൾ മരിക്കുകയില്ലല്ലോ. ഇല്ല മൗതതനൽ ഊല വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതും അല്ലല്ലോ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി അനുഗ്രഹിച്ചാൽ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമായ സ്വർഗത്തിൽ ഇടം ലഭിച്ചാൽ, അതിനേക്കാൾ സന്തോഷത്തിന് വക നൽകുന്ന മറ്റൊരു കാര്യവും ഇല്ല എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സോഫാത്തിലെ 56 മുതൽ 59 കൂടിയ വചനങ്ങളിലെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി, സലഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-08-40-840.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം. പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തു ഫുർഖാൻ 53 മുതൽ 77 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ റഹീം അൽ ഖോഷ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

ജസാക്കും അല്ലാഹു ഖൈറൻ. തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. نورٌ على مر الزمان تألقا وأضاء للدنيا طريقاً. വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഗാശിയയുടെ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാ അള്ളാ. ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൽ സൂറത്തുൽ ഗാശിയയുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ് പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം. ഖത്മുൽ ഖുർആൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
4: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവനെ ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വാൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബിഅഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിനി, എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്കു വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അങ്ങനെ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽ പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 517 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപ്പാഠം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ശേഖ് സാദ് അൽ ഹാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടത് മനഃപാഠം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം കേട്ടത് 517 പേജിൻ്റെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ശൈഖ് സഅദ് അൽ ഗാമിദി.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായമായ സൂറത്ത് ഖസസിലെ 60 മുതൽ 75.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗമാണ് ഹാഫിൽ ജഅഫർ സലഫി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാഅല്ലാഹ് ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യം ആ വചനം മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

അതുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അവസാനത്തിൽ നൂനന് ശബ്ദുണ്ട്, അവിടെ ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് നിർത്തേണ്ടത്. പ്രത്യേകം ആ വഖഫ് ചെയ്യുന്ന ഭാഗമൊന്ന് ശ്രദ്ധിക്കണം. അവിടെ മണിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അവസാനത്തിൽ.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമുക്ക് മുൻപിൽ വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്തു മുഹമ്മദ് 14 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈബാൻ.
4: أعوذ بالله من الشيطان الرجيم.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ, പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ എനി കേൾക്കുന്നത് അത്തഹസീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും സ്കലിതങ്ങളെയും കുറിച്ച് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 89-90 ആയത്തുകളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മനോഹരമായ പാരായണവും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 89-90 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

غضب على غضب وللكافرين عذاب مهين. ولما جاءهم ولما ميمن شدوند منيكنم جاءهم മദ്ദ് മുത്തസിൽ നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. കിതാബും മിൻ, കിതാബുൻ തൻവീന് ശേഷം മീം, കിതാബും മിൻ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കിതാബും മിൻ, മിൻ ഇൻദില്ല, മിൻ ഐ സാക്കിന നൂന് ശേഷം അയിനാണ് ഇദ്ദഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ഐന്തില്ല, ഇവിടെ സാക്കിന നൂന് ശേഷം ദാല്, ദാല് ഇഖ്ഫാമിഗുന്നയുടെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ അവ്യക്തമാക്കി മണിക്കണം. ഐന്തില്ല മുസദ്ദിഖുൻ, മുസദ്ദിഖ് സ്വാദാണ്, മുസോ എന്ന് സോ അല്ല, സാദ് സാ, മുസദ്ദിഖുൻ. മുസദ്ദിഖുൻ ലിമാ, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മുസദ്ദിഖുൻ ലിമാ, ലിമാ മഅഹും, മഅഹും വകാനു. സാക്കിന മീമിന് ശേഷം വാ അല്ലെങ്കിൽ ഫാ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, എന്നിട്ടാണ് വാ ഉച്ചരിക്കുക. മഅഹും വകാനു, വകാനു മിൻ ഖബ്ലു, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാഫ്, ഇഖ്ഫാം ബിഗുന അവ്യക്തമാക്കി മണിക്കണം. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ് ഖാഫ്, ഗുന്നയും അതുപോലെ കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ഖബ്ലു. യസ്തഫ്തിഹൂന, യസ്തഫ്തിഹൂന, ഇവിടെ ഹാഇന്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം. യസ്തഫ്തിഹൂന അല്ല, യസ്തഫ്തിഹൂന അലല്ലദീന, അലല്ലദീന, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മ, മീമിന് ശദ്ദ് മണിക്കണം. ജാഅഹും മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ആ ഒരു തോതിൽ. ജാഅഹും സാക്കിന മീമിന് ശേഷം മീമു വന്നാൽ ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ജാഅഹും അറഫു കഫറൂ ബി ഫലഅനതുല്ലാഹി, ഇവിടെ ഫല ഐന് സുക്കൂനാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഐന് ഫതഹാണ്, ഇവിടെ സുക്കൂൻ. ഫലഅന, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ ബിസ മഷ്തറൗ ബിഹി, ബിസ ഹംസക സുക്കൂൻ, ബിസ ബിസമ അല്ല, ബിസ മഷ്തറൗ, ഷ്തറൗ, ബിസ മഷ്തറു അല്ല, ബിസ മഷ്തറൗ ബിഹി, റൗ റൗ എന്നാണ്, റൂ അല്ല. ബിസ മഷ്തറൗ ബിഹി അൻഫുസഹും, ഇവിടെ ഹ ഉൽ ളമീറിന് ശേഷം, ബിഹി ഹ ഉൽ ളമീറിന് ശേഷം ഹംസയാണ് അടുത്ത പദത്തിൽ. മദ് സുലത്തു തൊവീൽ, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് പേര്. മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ബിഹി അൻഫുസഹും, ഇനി അൻഫുസഹും ഇഖ്ഫാം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫ എന്ന അക്ഷരമാണ്, അതുകൊണ്ട് ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. അൻഫുസഹും, ഐ യക്ഫുറു, ഐ യ സുക്കൂനുള്ള നൂനിന് ശേഷം യ, നൂനിനെ യയിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന, ഐ യക്ഫുറു, അതുപോലെ യക് കെ കീ കു എക് എക് ആ ഒരു ശബ്ദം വേണം. യക്ഫുറു, യക്ഫുറു ബിമാ അൻസലല്ലാഹ്. മദ്ദിൻ്റെ അക്ഷരമായ ഹംസ അടുത്ത പദത്തിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ബിമാ അൻസലല്ലാഹ്, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന, അൻസലല്ലാഹു ബഗ്യൻ, ബഗ് ബഗ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് ഗൈന്, ബഗ് ബഗ്യൻ, ബഗ്യൻ അൻ തൻവീന് ശേഷം ഹംസ ഇദ്ഗാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഐ യുനസ്സിലല്ലാ, ഇവിടെയും ഇത് ഗംബിഗുന്നയാണ്, നൂനിനെ യയിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യുനസ്സിലല്ലാഹു മിൻ ഫദ്ലി, സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ഇഖ്ഫാം ബിഗുന്ന,
അവ്യക്തമാക്കി മണിക്കണം. മദ് മുത്തസിൽ, നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. മിൻ ഇബാദി അവർ പ്രയോഗം ശ്രദ്ധിക്കണം, മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫബാഉ മദ് മുത്തസിൽ നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. ഫബാഉ ബിഗദബിൻ ബിഗദ വളരെയധികം ശ്രദ്ധിക്കണം. ബിഗദബിൻ അലാ ഗദബ്, ബിഗദബിൻ അലാ ഗദബ് എന്നല്ല, ബിഗദബിൻ അലാ ഗദബ്. വലിൽ കാഫിരീന അദാബുൻ, വലിൽ കാഫിരീന അദാബുൻ ഐൻ ഐൻ, അതേടൊപ്പം അസാബ് അല്ല, അദാബ്. ദാദീദു അദ് അദാബ്, അദാബും മുഹീൻ. തൻവീനു ശേഷം മീം, ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അദാബും മുഹീൻ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന അക്ഷരത്തെറ്റുകൾ മുതൽ സ്കലിതങ്ങൾ വരെ ഓരോന്നോരോന്നും പഠിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. മനോഹരമായ പാരായണത്തോടൊപ്പം ആ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ. ഇന്ന് നാം പഠിച്ചത് സൂറ അൽ ബഖറ 89-90 വചനങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകന്റെ ഭാഗത്തു നിന്ന് കേൾക്കുകയും ഒപ്പം പാരായണം ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്ന അൽ മുഅല്ലിം പ്രോഗ്രാമിൽ സൂറ അൽ ബഖറ 9 മുതൽ 15 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുകയാണ്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാ അല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 9 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്ത പരിപാടി കാതോർക്കുക, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إنا جعلناها فتنة للظالمين إنها شجرة تخرج في أصل الجحيم. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 63-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 63-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്ന ജഅൽനാഹ, തീർച്ചയായും അതിനെ നാം ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. ലിദ്ദാലിമീൻ, അക്രമികൾക്ക്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സഖൂം വൃക്ഷത്തെക്കുറിച്ചാണ് തൊട്ടുമുകളിൽ പരാമർശിച്ചത്. ആ സഖൂം വൃക്ഷത്തെ അള്ളാഹു എടുത്തു പറഞ്ഞപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിച്ച, അതിനെ പരിഹസിച്ച ചില ആളുകൾ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് രംഗത്തു വന്നു. അവർ പറഞ്ഞു, തഅ്കുലുൽ അഖ്ദറു വൽ യാബിസു, ഈ നരകം അത് ഉണങ്ങിയതിനെയും പച്ചയെയും പച്ചയായിട്ടുള്ളതിനെയും തിന്നു തീർക്കും. എന്നാൽ മുഹമ്മദ് പറയുന്നു, നരകത്തിൽ നിന്നൊരു മരം മുളച്ചു വരുമെന്ന്. കൈഫ യകൂനു ഫിന്നാർ, എങ്ങനെയാണ് നരകത്തിലൊരു വൃക്ഷമുണ്ടാവുക? അതാണ് യഥാർത്ഥത്തിൽ അതവർക്കൊരു പരീക്ഷണമാക്കി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവരാകട്ടെ ലാലിമീങ്ങളാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഖുർആൻ പല ഭാഗത്തും ലാലിമീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ അതും അതുപോലെയുള്ള പാപകൃത്യങ്ങളും ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ അവർ അക്രമികളാണ് എന്ന് അള്ളാഹു പരാമർശിക്കാറുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഈ വചനം, ഇത്തരത്തിലുള്ള വചനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച ചില ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ പരാമർശങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന, അതിനെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിൽ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു,
5: വമാ ജഅൽന റുഇയല്ലതീ അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസ് إِلَّا فِتْنَةً لِّلنَّاسِ وَالشَّجَرَةَ الْمَلْعُونَةَ فِي الْقُرْآنِ.
4: وَمَا جَعَلْنَا, നാം ആക്കിയിട്ടില്ല, അറുയല്ലത്തീ അറയിനാക്ക്, പ്രവാചകരെ, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ചയെ, ഇല്ലാ ഫിത്നത്തല്ലിന്നാസ്, ജനങ്ങൾക്ക് ഒരു പരീക്ഷണമല്ലാതെ ആക്കിയിട്ടില്ല. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഇസ്രാ, ഇസ്രാ മിഅ്റാജ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായിൽ അള്ളാഹു പ്രവാചകൻ തിരുമേനിക്ക് കാണിച്ചു കൊടുത്ത പല അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഈ പറഞ്ഞ അർറുഇയല്ലതീ അറയിനാക്ക് എന്ന് പറഞ്ഞത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം തൻ്റെ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അവരിൽ പലരും അത്ഭുതത്തോടുകൂടിയാണ് അത് കേട്ടത്. അവർ പ്രവാചകനെ പരിഹസിക്കാൻ തയ്യാറായി. അതാണ് അതവർക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ ആക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറയാൻ കാരണം. അതേപോലെ തന്നെ വശജറത്തൽ മൽഊനത്ത ഫിൽ ഖുർആൻ, ആ പറഞ്ഞതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹിയ ഷജറത്തു സഖൂം ഖവ്വഫല്ലാഹു ബിഹാ ഇബാദ, അത് സഖൂം വൃക്ഷത്തെക്കുറിച്ചാകുന്നു. ആ വൃക്ഷത്തെ അള്ളാഹു പറയുന്നത് തൻ്റെ ദാസന്മാർക്ക് ഭയമുണ്ടാക്കാൻ വേണ്ടിയാണ്, നരകത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരമൊരു വൃക്ഷത്തെക്കുറിച്ചുള്ള പരാമർശം അള്ളാഹു നടത്തിയത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത് സംശയത്തിന് കാരണമായി, അവർ ഫിത്നയിൽ അകപ്പെടാൻ അത് കാരണമായി. അവർ ചോദിച്ചു, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് തീയിൽ ഒരു മരം മുളക്കുക? യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾക്കും അള്ളാഹു പരലോകത്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഏത് കാര്യങ്ങളിലും ഒരു അവിശ്വാസത്തിനും ഒരു പ്രസക്തിയുമില്ല, ഒരു സംശയത്തിനും ഒരു പ്രസക്തിയുമില്ല എന്നത് വിശ്വാസികളായ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണണം. ഇന്നും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ, ഖുർആനിലും ഹദീസിലുമൊക്കെ അതിലുള്ള പരാമർശങ്ങളെ തങ്ങളുടെ ബുദ്ധിയിലിട്ട്, ആ ബുദ്ധിയുടെ മൂശയിലിട്ട് അതിനെ തട്ടിച്ചു നോക്കി, ഇതെങ്ങനെയാണ് യുക്തിക്ക് നിരക്കുക, ഇതെങ്ങനെയാണ് ബുദ്ധിക്ക് നിരക്കുക എന്നൊക്കെ ചോദിക്കുന്ന ചില വിഡ്ഢികളെ, ചില അല്പജ്ഞാനികളെ ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ അവൻ്റെ വചനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി, വളരെ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം എന്നതാണ് ഇത്തരം വചനങ്ങൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. 64-ാമത്തെ വചനം,
5: ഇന്നഹാ ഷജറതു തഖ്റുജു ഫീ അസ്ലിൽ ജഹീം,
4: ഇന്നഹാ, തീർച്ചയായും അത്, ഈ സഖൂം വൃക്ഷം, ഷജറതുൻ, അതൊരു വൃക്ഷമാകുന്നു, ഒരു മരമാകുന്നു, തഖ്റുജു, അത് പുറത്തുവരുന്നു, ഫീ അസ്ലിൽ ജഹീം, നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന്, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല ആ വൃക്ഷത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അല്ലാ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാ ശിക്ഷ നൽകാൻ വേണ്ടി തന്നെയാണ്. മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്ന കാര്യം, ഇന്നി ഖലഖ്തുഹ മിനന്നാരി വഅസബ്തു ബിഹാ മൻശിഅത്തു മിൻ ഇബാദി, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അടിമകൾക്ക് ശിക്ഷ നൽകാൻ വേണ്ടിയാണ് ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് അത് രണ്ട് തരത്തിൽ ആവാൻ സാധ്യതയുണ്ടെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. ഒന്ന്, നരകത്തിൽ പൂർണ്ണമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടാവൃക്ഷത്തെക്കുറിച്ചായിരിക്കാം ആ പരാമർശം. അന്നഹാ ഷജറത്തുൻ കബീറ തംലഉന്നാർ കുല്ലഹ. മറ്റൊന്ന്, അന്നഹാ ഷജറത്തുൻ മുതഅദ്ദിദ, അതൊരു പല വൃക്ഷങ്ങളുമായിരിക്കാം, ആ വർഗത്തിൽപ്പെട്ട, സഖൂം വർഗത്തിൽപ്പെട്ട പല വൃക്ഷങ്ങളുമായിരിക്കാം എന്നും പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഏതൊരു വൃക്ഷം എവിടെ മുളച്ചു വളരുന്നുവോ ആ മുളച്ചു വളരുന്ന സ്ഥലം ആ വൃക്ഷത്തെ സ്വാധീനിക്കും, അതിൻ്റെ ഗുണത്തിലും അതേപോലെ തന്നെ അതിൻ്റെ രുചിയിലും എല്ലാ അർത്ഥത്തിലും അതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് നരകത്തിൽ ഉള്ള വൃക്ഷം എന്ന് അല്ലാഹു പറയാതെ, നരകത്തിന് പുറത്തു വരുന്ന വൃക്ഷം എന്ന് പറയാതെ, തഖ്റുജു അത് പുറത്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു ഫീ അസ്ലിൽ ജഹീം, നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് എന്ന്. പല മുഫസ്സിരീങ്ങളും അത് പറയുന്നിടത്ത് വളരെ ശ്രദ്ധേയമായൊരു പരാമർശം നടത്തിയത് ആ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് പുറത്തു വരുന്ന ആ വൃക്ഷം അത് അതിഭയാനകവും അതേപോലെ തന്നെ തീക്ഷ്ണമായ ചൂടുള്ളതും അതുപോലെ തന്നെ അതിശക്തമായ ചൂട് വമിക്കുന്നതും ആയിരിക്കും എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, നരകം അതിഭയാനകമാണ്. ആ നരകത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അല്ലാഹു പറയുന്നുവോ അതൊന്നും ഒരാൾക്കും സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചാണ് എപ്പോഴും വിലയിരുത്തേണ്ടത്. ആ നരകത്തിലെങ്ങാനും അകപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് നരകത്തെ എന്തൊക്കെ കർമ്മങ്ങൾ എത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്തിട്ടാണെങ്കിലും ആ നരകത്തെ നിന്ന് സ്വന്തത്തെ രക്ഷിക്കാൻ, ആ നരകത്തിൻ്റെ വിറകായി മാറാതിരിക്കാൻ അതിനുവേണ്ടിയാകണം നാം ഓരോരുത്തരും കാര്യമായി പരിശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനങ്ങൾ ഓതിയതിനു ശേഷം അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പ്രവാചകനും സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറയാറുണ്ടെന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമുക്കും നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഭയത്തോടുകൂടിയല്ലാതെ വായിക്കാൻ കഴിയരുത്. ഭയം ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ടാകണം. അപ്പോഴാണ് നരകഭയത്താൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമ്മെ സഹായിക്കുക. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 65-ാമത്തെ വചനം,
5: طلعها كأنه رؤوس الشياطين.
4: طلعها അതിൻ്റെ കുല, അതിൻ്റെ ശാഖ,
5: كأنه
4: അത് ആയതുപോലെയുണ്ട്,
5: رؤوس الشياطين
4: പിശാചുക്കളുടെ തലകൾ. ചില മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്നു യഅനി
5: അഗ്സാനുഹ
4: അതിൻ്റെ ശാഖകൾ, അതിൻ്റെ കൊമ്പുകൾ. അതുപോലെ തന്നെ മറ്റു പല തഫ്സീറുകളിലും അതിൻ്റെ കുലകൾ, അതിൻ്റെ പഴങ്ങൾ എന്നും വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും.
5: വഫുറൂഅഹ
4: വഫുറൂഅഹ അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ ശാഖകളും അത് പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട്. യഥാർത്ഥത്തിൽ ആ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിൻ്റെ വിരൂപതയിൽ, അതെത്രമാത്രം വികൃതമായതാണ്, കാണാൻ അറപ്പുളവാക്കുന്നതാണെന്നാണ് ആ വചനത്തിലുള്ള നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല വൈരൂപ്യതയിലാണ്, വിരൂപതയിലാണ് പിശാചുക്കളുടെ തലകളോട് അതിനെ ഉപമിച്ചത്. അത് നമ്മുടെ മനസ്സുകളിൽ തീർച്ചയായും പിശാചുക്കളുടെ തലകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുക വളരെ വിരൂപമായ, വികൃതമായ ഒരു രൂപമായിരിക്കുമെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ മലായിക്കത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഏറ്റവും സൗന്ദര്യമുള്ളവരാണ് എന്ന ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആ സൗന്ദര്യമാണ് രൂപപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുള്ള ദീർഘമായ പരാമർശങ്ങളിൽ ആ പ്രവാചകനെ കാണാൻ ഇടയായ ചില സ്ത്രീകൾ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തിയത് 31-ാമത്തെ വചനത്തിൽ, സൂറത്ത് യൂസുഫിലെ 31-ാമത്തെ വചനത്തിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും.
5: ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹ് വഖുൽന ഹാശ ലില്ലാഹി മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലകും കരീം.
4: അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് വലിയതായി തോന്നി. സാധാരണ മനുഷ്യൻ്റെ പ്രകൃതി വ്യത്യസ്തമായി, മനുഷ്യൻ്റെ ഭംഗിയിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് വലിയ കാര്യമായി തോന്നി. അവർ അവരുടെ കൈകൾ ഛേദിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, ഹാശലില്ലാ, അള്ളാഹുവാണേ സത്യം, മഹാദാ ബഷറ, ഇതൊരു മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലക്കും കരീം, ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റൊന്നുമല്ല. ഈ വചനം അതിൽ പരാമർശിക്കപ്പെട്ട കാര്യം ഭംഗിയുടെ കാര്യത്തിലാണ്. ആ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഒരു മലക്കായി മനസ്സിൽ കണ്ടത്. എന്നതുപോലെ മലക്കുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഏറ്റവും മനോഹരമായ രൂപമാണ് അല്ലെങ്കിൽ സൗന്ദര്യമാണ് നമ്മുടെ മനസ്സിൽ കയറി വരിക. എന്നാൽ പിശാചുക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വികൃതമായ വിരൂപമായ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. അത് തന്നെയാണ് വചനത്തിൽ വ്യക്തമാക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സക്കൂം വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ത്വൽഉഹ, അതിൻ്റെ കുലകൾ, കഅന്നഹു റുഊസു ശയാത്തീൻ, പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട് എന്ന് പരാമർശിച്ചത്. സഹോദരന്മാരെ, ആ വൃക്ഷം, അതിലെ ആ കനി നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണ് അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. തീർച്ചയായും അതിനേക്കാൾ ശക്തമായ, അതിനേക്കാൾ ഭയാനകമായ ഒരു ഭക്ഷണം അവർക്ക് ലഭിക്കാനില്ല എന്നത്. അതാണ് അത്തരം പരാമർശങ്ങൾ മറ്റു പല സൂറത്തുകളിൽ നിന്നും ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. 66-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫഇന്നഹും ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുതൂൻ. ഫഇന്നഹും, തീർച്ചയായും ആ നരകാവകാശികൾ, ലആകിലൂന, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹാ, ആ സഖൂമിൽ നിന്ന്, ഫമാലിഊന, അവർ നിറക്കുന്നവരാകുന്നു, മിൻഹ, ആ സഖൂമിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. ഈ വികൃതമായ, ഏറ്റവും അരോചകരമായ, കാഴ്ചയിലും രുചിയിലും മണത്തിലും ഏറ്റവും മോശമായ ഈ ഭക്ഷ്യപദാർത്ഥം അല്ലെങ്കിൽ ഈ വൃത്തികെട്ട ഭക്ഷണം ആർത്തിയോടുകൂടി നരകാവകാശികൾ കഴിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. ഫഇന്നഹും, തീർച്ചയായും അവർ എന്ന് പറഞ്ഞതിന് ശേഷം വെറും ആക്കിലൂൻ എന്നല്ല, ലആക്കിലൂൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു അള്ളാഹു ആ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, അവർ ഭക്ഷിക്കുക തന്നെ ചെയ്യും, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. സഹോദരന്മാരെ, നാം ഈ ദുനിയാവിലെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കണം. വൃത്തികെട്ട മണമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥം എത്ര അവജ്ഞയോടുകൂടിയാണ് നമ്മൾ വലിച്ചെറിയാറുള്ളത്. അതേപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥത്തിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ മോശമായ ഒരു രൂപം, മോശമായ ഒരു കാഴ്ച, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭക്ഷണം കഴിക്കുക എന്നത് നമുക്കൊരിക്കലും കഴിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരു വേള അത്തരം ഭക്ഷണങ്ങളെങ്ങാനും കഴിച്ചാൽ തന്നെ അത് ഛർദ്ദിച്ചു കളയാൻ പോലും കാരണമായിത്തീരും. മനസ്സിൽ അത്രയും പ്രയാസം അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ നരകാവകാശികൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അവരത് തിരസ്കരിക്കുമെന്നല്ല, അവരത് വലിച്ചെറിയുമെന്നല്ല. അല്ലാഹുവിൻ്റെ വചനം, ഫഇന്നഹും, തീർച്ചയായും അവർ, ലആകിലൂന, ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹാ, അതിൽ നിന്ന്. അതും മാത്രമല്ല, ഫമാലിഊൻ, അവർ നിറക്കുന്നവരാകുന്നു, ഒരല്പം കഴിച്ച് ബാക്കി കളയുകയല്ല, ഫമാലിഊൻ, അവർ നിറക്കുന്നവരാകുന്നു, മിൻഹാ, ആ ഭക്ഷണത്തിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള വളരെ മോശമായ അവസ്ഥയിൽ നിന്ന്, ഭയാനകമായ ഇത്തരം ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും, നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
6: أعوذ بالله من الشيطان الرجيم
7: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: من الشيطان الرجيم.
1: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുക്കുന്നവർ നെഷ്വ സുഹാദ്, ഫർഹാന കോട്ടക്കൽ, അവതരണം അമീർ ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഖുർആൻ ടെലിക്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഒരുപാട് ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്കുള്ള, അഥവാ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്കുള്ള വലിയൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്യൂസ്. എന്നാൽ അതിനെ യഥാർത്ഥ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്നവർക്കാണ് അതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുക. നമ്മൾ പങ്കെടുത്താലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്കൊരു പ്രയോജനം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആ പങ്കെടുക്കുന്ന കുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും അധ്യാപകർക്കുമൊക്കെ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷവും ഒരാനന്ദവുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുകയും നമ്മുടെ കൂട്ടുകാരെ അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: നെഷ്വ സുഹാദ്.
2: നെഷ്വ
3: സുഹാദ്.
2: നെഷ്വ സുഹാദ്. സുഹാദ് അല്ലേ, എസ് എച്ച് യു അല്ലേ മോളെ? ഓക്കെ. മോളെ എവിടെ നിന്നാണ് വിളിക്കുന്നത്? വടക്കുംപാട്. സ്ഥലം, ജില്ല?
3: കോഴിക്കോട്.
2: കോഴിക്കോട് ജില്ലയില് വടക്കുംപാട്ട് എന്നാണ് വിളിക്കുന്നത് അല്ലേ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് നെഷ്വ? ഫോർത്ത് സ്റ്റാൻഡേർഡ്. ഓക്കെ. പിന്നെ പീസ് റേഡിയോ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ? മാഷാല്ലാ. ഏതാണ് മോള് ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമുകള്? ഏ മാഷാല്ലാ. അപ്പൊ പാട്ടൊക്കെ പാടൂല്ലേ? പാട്ട് പാടുന്ന കുട്ടിയാണോ? പാട്ട് പാടുന്ന കുട്ടിയാണോ? ഒന്ന് പാടി നോക്കിയാലോ രണ്ടു വരി. ഓടിയോ?
3: ഹലോ.
2: രണ്ടു വരി ഒന്ന് പാടിയാലോ. ഏതാ പാടുന്നത്?
3: അലിഫ് എന്ന അക്ഷരം.
2: കുറച്ച് വേണ്ട, രണ്ടു വരി മതി ട്ടോ.
3: അലിഫ് എന്ന അക്ഷരം എന്റെ മനസ്സ് ഓർമ്മിപ്പിച്ചു അല്ലാഹുവിനെ, അവനോടാണ് എന്നോട് പ്രാർത്ഥന. അതറിയുള്ളു.
2: മാഷാല്ലാ. അപ്പോ ആ വരിന്റെ അർത്ഥം എന്താണ്? അലിഫ് എന്നുള്ള അക്ഷരം നമുക്ക് എപ്പോഴും അല്ലാഹുവിനെ ഓർമ്മ വരും അല്ലേ. അലിഫ് അല്ലാഹ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. മോള് രണ്ട് ജുസ് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചാണ് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ചോദ്യം, രണ്ടാം മുൽക്ക് എന്നൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ.
4: أعوذ بالله من الشيطان الرجيم

0: ഒതുക്കോളൂ.
1: അറിയില്ല.
0: സൂറത്തുൽ മുൽക്ക് മോള് പഠിച്ചു എന്നല്ലേ പറഞ്ഞേ? ഏ ആ എന്നാ തുറക്കത്തിലുള്ളതുകൊണ്ട് ഓതിക്കോ.
1: تبارك الذي بيده الملك وهو على كل شيء

0: تساؤل وارجع البصر هل ترى من فتور.
1: മാഷാല്ലാ. അപ്പൊ അങ്ങനെ അങ്ങനെ പഠിച്ചു വരുന്നുണ്ട് അല്ലേ?
0: ആ,
1: അപ്പൊ ഉഷാറായിട്ട് അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകട്ടെ അല്ലേ. അപ്പൊ നമുക്ക് ഇനി അമ്മ ജുസ് ആക്കാം രണ്ടാമത്തെ ചോദ്യം. അപ്പൊ മോളെ രണ്ടാമത്തെ ചോദ്യത്തിന് റെഡിയായോ? രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جزاء من ربك عطاء حسابا. ആയത്തുണ്ടല്ലോ, അതിന്റെ മുൻപത്തെ ആയത്ത് മോള് ഓതണം.

0: ലഗ്വല അങ്ങനെ ഓതണേ. ആ ഒന്നുകൂടി ഓതിക്ക. ഉഷാറായിട്ടുണ്ട്. അപ്പൊ രണ്ട് ചോദ്യം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞാ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഒരു ചോദ്യം കൂടിയും ബാക്കിയുണ്ട്. അത് മോള് തെറ്റിക്കരുത് കേട്ടോ, തെറ്റിച്ചാ പിന്നെ സമ്മാനം പോവേ. ആ ഇനി ഞാൻ ഓതുന്ന സൂറത്ത് ഏത് സൂറത്താണെന്ന് ഇങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ആ ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്തുകളാണെന്ന് പറയണം. റെഡി അല്ലേ?
1: യെസ്.
0: أعوذ بالله من الشيطان الرجيم علمت نفس ما أحضرت فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس

0: ഏത് സൂറത്തിലെ ആയത്തുകളാണ് ഇത്? അതാര വേറെ ആരോ പറഞ്ഞ പോലെ തോന്നിയാലോ. ഏ മോള് സൗണ്ട് കൂട്ടി പറഞ്ഞല്ലേ അല്ലേ? ഓക്കെ, മാഷാല്ലാഹ്, അഹ്സൻ തി, ബാറക്കല്ലാഹു ഫീക്. മോള് പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞതിന് പീസ് റേഡിയോ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. മാഷാല്ലാഹ്. എവിടെ, ഏത് അൽഫിത്രയിലാ മോള് പഠിച്ചത്? ഓക്കെ, ഇപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ സ്കൂളിലെത്തിയില്ലേ? ആ, പക്ഷെ അതങ്ങനെ നമ്മള് വിട്ട് ഒഴിവാക്കി കളയരുത്. പഠിച്ചതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. ആ ഓക്കെ, ശരി. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും വിളിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ചിട്ട് മുകളിലുള്ള ജുസ് എന്ന് നമുക്ക് ചോദിക്കണ്ടേ? അപ്പോ വീണ്ടും വിളിക്കണം. വിളിക്കൂലേ? ഇൻഷാല്ലാ, അല്ലാഹു ഖൈറാക്കട്ടെ. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫർഹാന.
0: ഫർഹാന, എവിടുന്നാണ് ഫർഹാന വിളിക്കുന്നത്?
2: കോട്ടക്കൽ ചെനക്കൽ.
0: കോട്ടക്കൽ ആണല്ലേ. ഓക്കെ, എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? മോള് മദ്രസ പഠിക്കണ്ടോ?
2: ഇല്ല, ഒരു ദിവസം പോയിരുന്നു, പിന്നെ പോയിട്ടില്ല.
0: ഓക്കെ, മാഷാല്ലാ. ഖുർആൻ ടെലികിസിലേക്ക് ഇടക്ക് വിളിക്കാറുണ്ട് അല്ലേ? ശബ്ദം ഒരു പരിചയമല്ലോ. ഓ മാഷാല്ലാ. ഓ എന്താ ചിരിക്കുന്നത്? നമുക്ക് വളരെ സന്തോഷമാണ്, ഇങ്ങനത്തെ കുട്ടികളാണല്ലോ വിളിക്കേണ്ടത്. ഏ ആയിക്കോട്ടെ, എവിടെ എത്തി ഖുർആൻ പഠനമൊക്കെ?
2: ഹാമിന്റെ അവിടുന്ന് തുടങ്ങിയിട്ട് അമ്മന്റെ അവിടെ നിർത്തി, പിന്നെ അലിഫ്ലാമിന്റെ അവിടെ നിന്ന് തുടങ്ങി.
0: അപ്പൊ നമുക്ക് അവിടുന്ന് അലിഫ്ലാമിന്റെ അവിടെ നിന്ന് നോക്കിയാലോ. മാഷാല്ലാ. അപ്പൊ എത്ര ആയത്തായിട്ടുണ്ട്?
2: കുഴപ്പമില്ല,
0: നമുക്ക് എന്താണ് അലിഫ്ലാമിയും ജ്യൂസ് ആയിക്കോട്ടെ.

0: الكتاب والفرقان لعلكم تهتدون. അതിന്റെ അടുത്തായത്.
1: കഴിഞ്ഞിട്ടുള്ളതായിട്ടാണോ?

0: إنه هو التواب الرحيم.
1: മാഷാല്ലാ, അഹ്സൻതി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു അല്ലേ? രണ്ടാമത്തെ
0: അൽഹംദുലില്ല,
1: രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാ അല്ലേ?
0: ഇൻഷാ അല്ലാ.

0: عند ربكم أفلا تعقلون. أدنى ما قبله.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون.
0: ما شاء الله، أحسنت، بارك الله فيك. أتريم പെട്ടെന്ന് തന്നെ ഓതിയല്ലോ, മാക്കബിലൊക്കെ വേഗം കിട്ടിയല്ലോ അല്ലേ. അതെന്താ വേഗം കിട്ടി? അതെന്താ അവിടെ വേഗം കിട്ടാൻ കാരണം? അവിടുന്ന് ഒരു എന്താണ് ഹിസ്ബാണ്, അവിടുന്ന് വേറൊരു ഇതാണോ, റുബാണോ, റുക്കു? അവിടുന്ന് വേറൊരു റുക്കു വഴി തുടങ്ങുന്നുണ്ട് അല്ലേ.
1: ആ
0: അതാണ് വേഗം കിട്ടിയത്.
1: എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യും.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ അത് ആ മാഷി പറഞ്ഞപ്പോൾ തന്നെയാണ്.
0: അഹ്സൻതി. അപ്പോ നമുക്ക് ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്.
1: ആ സൂറത്തിന്റെ നെയിം ആണോ പറയേണ്ടത്?
0: ആ സൂറത്തിന്റെ പേര് പറയണെങ്കിൽ ഇപ്പൊ നമുക്ക് താഴത്തേക്ക് പോകണം അല്ലേ. താഴത്തേക്ക് പോവുകയാണ്. 26-ാമത്തെ ജുസ്ഇൽ നിന്നുള്ള ഒരു സൂറത്തായിരിക്കും ഞാൻ ഊദ ആയത്ത്. അപ്പൊ അതേത് സൂറത്താന്ന് പറയണം. അത് ഇൻഷാല്ലാം. فَهَلْ عَسَيْتُمْ إِن تَوَلَّيْتُمْ أَن تُفْسِدُوا فِي الْأَرْضِ وَتُقَطِّعُوا أَرْحَامَكُمْ أُولَئِكَ الَّذِينَ لَعَنَهُمُ اللَّهُ فَأَصَمَّهُمْ وَأَعْمَى أَبْصَارَهُمْ أَفَلَا يَتَدَبَّرُونَ الْقُرْآنَ أَمْ عَلَى قُلُوبٍ أَقْفَالُهَا. ഇത് പേര് സൂറത്താണ്, മനസ്സിലായോ?
1: ആ സൂറ മുഹമ്മദ്.
0: സൂറ മുഹമ്മദ്, മാഷാല്ലാ. നിങ്ങളെ പോലത്തെ കുറെ കുറച്ച് കുട്ടികളുടെ അടുത്തേ നമുക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളെ കൊടുക്കാൻ പറ്റൂല അല്ലേ. ബർക്കല്ലോ, മാഷാല്ലാ. അല്ലെ, നിങ്ങളെ കുറെ ജുസൊക്കെ പഠിക്കുമ്പോഴാണ് മാഷാല്ലാ, നമ്മൾ ഒരുപാട് ആവർത്തിക്കുമ്പോഴാണ് പെട്ടെന്ന് അത് കേട്ടാൽ മനസ്സിലാവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയത്തുകൾ മാറിപ്പോകും. അപ്പോൾ ഫർഹാന മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞതുകൊണ്ട് മോൾക്ക് പീസ് റെഡി നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതേ തർത്തീബിൽ തന്നെ മുന്നോട്ട് പോവുക. അള്ളാഹു ഖൈറാക്കട്ടെ, കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരട്ടെ. ശുക്രൻ,
1: ജസാക്കും.
0: ചിലപ്പോ ബിസി ആയിരിക്കും, കുട്ടികളെ വിളിക്കുന്ന ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ. ഇൻഷാ അള്ളാ, ആയിക്കോട്ടെ. ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.

0: وعليكم السلام ورحمه الله.
1: ما شاء الله بارك الله فيك. നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നന്നായി ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ച സൂറത്തുകൾ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഹിഫ്ലാകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ സൂറത്തുകളിലുള്ള കുട്ടികൾ അതിൻ്റെ മുകളിലേക്ക് പഠിച്ച് നന്നായിട്ട് ആവർത്തിച്ച് മുന്നോട്ട് വരിക. അതുപോലെ അമ്മ ജുസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ മുൽക്ക് അങ്ങനെ മുകളിലേക്ക് പോവാൻ നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പഠിച്ച കുറച്ച് സൂറത്തുകൾ മാത്രമായിരിക്കും നമുക്ക് ഓർമ്മയിലുണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നന്നായി വളരെ ഫലപ്രദമായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും അടുത്തൊരവസരത്തിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കാം. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുത്തവർ നഷ്വ സുഹാദ്, ഫർഹാന കോട്ടക്കൽ. അവതരിപ്പിച്ചത് ബഹുമാനനായ അമീർ ഒറ്റപ്പാലം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. നാം കേട്ടത് 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 28 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ മാജിദ് അസ്സമീൽ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ. വ്യത്യസ്ത രീതിയിലുള്ള ഖുർആൻ പാരായണം, വിവിധ കാര്യങ്ങളുടെ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുന്ന പഠിക്കാനുള്ള സൗകര്യവും പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം ഒരുക്കുന്നു. ഇന്നത്തെ മധുരം ഖുർആനിൽ അഹമ്മദ് അൽ ഹമാദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ മറിയം 21 മുതൽ 58 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി മജീദ് അൽസാമിൽ.
2: أعوذ بالله من الشيطان الرجيم.
3: واذكر في

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرت إن أُشارنم وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ. അതുപോലെ അഖദ് ദാൽ, ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഥ ഥ ഫി സു എസ്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകിൽ കെടിയുടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് ശ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീ ശ ക, ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ശ ക. ബനീ ഇസ്രായീല, ഈ മദ്, ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ, ബനീ എന്നതിലെ യാ, ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ, ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവർ തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, ഇസ്രോ അവിടെ അലിഫ്, ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ. ഇസ്റോ ഈല ലാ തഅബുദൂന ലാ ത, ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന, വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ, തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ, ഇങ്ങനെ, ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ, വസിൽ എന്നല്ല വദിൽ, വദിൽ ഖുർബ ഖുർ, റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ തേമ, വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ തേമ. വൽ മസാക്കീനി വൽ മസാക്കിൻ, ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഖ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഹുസ്ന ഹു ഹു, തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലു ലിന്നാസി ഹുസ്ന, അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഒതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വ അഖീമു വ അഖീമു സ്സലാത്ത, വ അഖീമു അല്ല വ അഖീമു ഖാഫ്. വ അഖീമു സ്സലാത്ത സാദ്, വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വ അഖീമു സ്സ വ അഖീമു സ്സലാത്ത വ അഖീമു സ്സലാത്ത وآتوا الزكاة وآتوا الزكاة. ഇവിടെ വഖീമു സ്സലാത്ത, ഈ സ്സലാത്ത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്സലവാത്ത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത്ത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്സലവാത്ത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്സലാത്ത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത്ത,
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ ഹ ഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ഷദ്ദ് മണിക്കണം. തവല്ലൈതും തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്. തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലമി, തൻവീനു ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും, ഇനി മിങ്കും ഇവിടെയും മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും വ അൻതും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന സാക്കിനുന് ശേഷം ത, ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതുമു, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാഥിലൈൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാഥിലൈനാണ്, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാഥിലൈൻ. വ അൻതും മുഅരിദൂൻ വ അൻതും മുഅഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈറിൽ മഗ്ദൂബി വലദ്ദോ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ അതാണ്.

0: സൂറ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഅരിബ് ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ വചനങ്ങളാണ് ഹറമൈൻ ലൈവിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ആദ്യമായി മദീന ഹറമിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണം കേൾക്കാം. സൂറത്തുൽ ഹജ്ജിലെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: أقرب من نفعه لبئس المولى ولبئس العشير.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മദീന ഹറമിലെ ഫജർ നമസ്കാരത്തിലെ പാരായണം. ഇനി മക്ക ഹറമിലെ മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം. സൂറത്തുൽ ഫതഹിലെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഫൈസൽ ഗസ്സാവി.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളായ ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ലൈൽ പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ, ജസാകല്ലാഹു ഖൈറ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ലൈൽ പറയാൻ നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീറു അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിൻ്റെ വിവർത്തനമാണ് ഈ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്ന് സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 27 വരെയുള്ള വചനങ്ങളുടെ മലയാള വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നത്.
2: വചനം 19, വാക്കർത്ഥം: അവലം യറൗ, അവർ കണ്ടില്ലേ, നോക്കുന്നില്ലേ, ഇലത്വൈരി, പക്ഷികളിലേക്ക്, ഫൗഖഹും, അവരുടെ മീതെ, സ്വാഫാത്തിൻ, അണിനിരന്നുകൊണ്ട്, വരിയായിട്ട്, വയഖ്ബിദ്, അവ കൂട്ടുകയും ചെയ്യും, കൂട്ടിക്കൊണ്ടും, മാ യുംസിക്കുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നില്ല, ഇല്ലർറഹ്മാൻ, പരമകാരുണ്യകനല്ലാതെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും വസ്തുവെക്കുറിച്ചും, ബസീർ, കണ്ടറിയുന്നവനാണ്.
3: അവലം യറൗ ഇലത്തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ൻ,

ചിറക് വിരുത്തി അണിനിരന്നുകൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പക്ഷികളെ അവർ നോക്കിക്കണ്ടിട്ടില്ലേ? പരമകാരുണ്യകനല്ലാതെ ആരും അവയെ പിടിച്ചു നിർത്തുന്നില്ല. നിശ്ചയമായും അവൻ എല്ലാ വസ്തുവെക്കുറിച്ചും കണ്ടറിയുന്നവനാകുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണല്ലോ. വചനം 20 വാക്കർത്ഥം: അമ്മൻ, അതല്ല, അതല്ലെങ്കിൽ ആരാണ്? ഹാദാ, ഇവൻ അഥവാ ഇങ്ങനെയുള്ളവൻ. അല്ലദീ, അതായത് യാതൊരുവൻ. ഹുവ ജുന്ദുല്ലക്കും, അവൻ നിങ്ങൾക്ക് പട്ടാളമാണ്, സൈന്യമാണ്. എൻസൂർക്കും, നിങ്ങളെ സഹായിക്കുന്ന. മിന്ദൂനിർ റഹ്മാൻ, പരമകാരുണ്യകന് പുറമെ. ഇനിൽ കാഫിറൂന, അവിശ്വാസികളല്ല. ഇല്ലാ ഫീ ഗുറൂർ, വഞ്ചനയിലല്ലാതെ.

അതല്ല, ഇങ്ങനെയുള്ള ഒരുവൻ, അതായത് പരമകാരുണ്യകനായിട്ടുള്ളവനു പുറമെ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഒരു പട്ടാളമായുള്ളവൻ ആരാണുള്ളത്? അവിശ്വാസികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക അല്ലാതെ മറ്റൊന്നുമല്ല. വചനം 21 വാക്കർത്ഥം: അമ്മൻ ഹാദ, അതല്ല ഇവനാരാണ്? അല്ലദി യർസുഖുക്കും, അതായത് നിങ്ങൾക്ക് ആഹാരം നൽകുന്ന, ഉപജീവനം നൽകുന്ന. ഇൻ അംസക, അവൻ നിർത്തിയാൽ, പിടിച്ചുവെക്കുന്ന പക്ഷം. റിസ്ഖഹു, അവൻ്റെ ആഹാരം. ബല്ലജ്ജു, എന്നാൽ അവർ നിരതരായിരിക്കുന്നു, ശഠിച്ചു നിൽക്കുകയാണ്. പീഅതുവിൻ, ധിക്കാരത്തിൽ, അതിക്രമത്തിൽ. വനുഫൂർ, വെറുപ്പിലും അറപ്പിലും.

അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുവൻ, അതായത് അവന്റെ ആഹാരം അവൻ നിർത്തിവച്ചാൽ നിങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ ആരാണുള്ളത്? ആരുമില്ല. എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും നിരതരായിരിക്കുകയാണ്. വചനം 22 വാക്കർത്ഥം: അഫമൻ യംശി, അപ്പോൾ നടക്കുന്നവനോ, മുഖിബ്ബൻ, മറിഞ്ഞു അഥവാ കമിഴ്ന്നു വീണുകൊണ്ട്, ആലാ വജിഹിഹി, തന്റെ മുഖത്തിന്മേൽ, അഹ്ദ, കൂടുതൽ സന്മാർഗം പ്രാപിച്ചവൻ, അമ്മൈ യംശി, അതല്ല നടക്കുന്നവനോ, സവീയൻ, ശരിക്ക് നേരെ, അലാ സിറാത്തിൻ, പാതയിലൂടെ, മുസ്തഖീം, നേർക്ക് നേരെയുള്ള ചൊവ്വായ.

അപ്പോൾ മുഖം കുത്തിമറിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണോ കൂടുതൽ സന്മാർഗം പ്രാപിച്ചവൻ? അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനോ? 19 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിച്ചിട്ട് യാതൊരു ഫലവുമില്ല. ആരിൽ നിന്നും ഒരു സഹായവും അവർക്ക് പ്രതീക്ഷിക്കുവാനില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ സഹായിക്കുവാൻ തക്ക ഏതൊരു സേനയാണ് അവർക്കുള്ളത്? ആരുമില്ല. പക്ഷേ അവർ വഞ്ചിതരായിരിക്കുക മാത്രമാണ്. അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപജീവനമാർഗം അവൻ നിർത്തൽ ചെയ്തുവെന്ന് വിചാരിക്കുക, എന്നാൽ പിന്നെ അവർക്ക് ആഹാരത്തിന് വക നൽകുവാൻ വേറെ ആരുണ്ട്? ആരുമില്ല. വാസ്തവത്തിൽ ഇതെല്ലാം അവർക്ക് ആലോചിച്ചറിയാവുന്ന സ്പഷ്ടമായ യാഥാർത്ഥ്യങ്ങളത്രേ. എന്നിട്ടും അവർ സത്യത്തെ ധിക്കരിച്ചും വെറുത്തും കൊണ്ടുതന്നെ കഴിഞ്ഞുകൂടുകയാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് രക്ഷ കിട്ടുക? നേർക്കുനേരെ ചൊവ്വായ മാർഗത്തിലൂടെ ശരിക്ക് നടന്നു പോകുന്നവരും വക്രമായ വഴിയിലൂടെ മുഖം കുത്തിമറിഞ്ഞും വീണും കൊണ്ടു പോകുന്നവരും ഒരിക്കലും സമമാവുകയില്ലല്ലോ. ഇവരിൽ ആരാണ് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുക എന്ന് പറയേണ്ടതില്ല. ഇതുപോലെയാണ് സത്യവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സ്ഥിതിയും. വചനം 23. ഖുൽ, പറയുക. ഹുവല്ലദി, അവൻ യാതൊരുവൻ. അൻശഅകും, നിങ്ങളെ ഉണ്ടാക്കിയ, സൃഷ്ടിച്ച, ഉൽപ്പത്തിയാക്കിയ. വജഅലലകും, നിങ്ങൾക്ക് ഏർപ്പെടുത്തിത്തരുകയും. അസ്സമഅ, കേൾവി. വൽ അബ്സ്വാർ, കാഴ്ച അഥവാ കണ്ണുകളും. വൽ അഫ്ഇദത, ഹൃദയങ്ങളും. ഖലീലമ്മാ, എന്തോ നന്നേ കുറച്ചു മാത്രം. തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാട്ടുന്നു, നന്ദി ചെയ്യുന്നു.

0: പറയുക, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരുകയും ചെയ്തവനത്രേ അവൻ, അഥവാ അല്ലാഹു. നന്നെ കുറച്ച് നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. വചനം 24 വാക്കർത്ഥം. കുൽ, പറയുക, ഹുവല്ലദി, യാതൊരുവൻ, അവനത്രേ, ദറഅക്കും, നിങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കിയ, ഫിൽ അർദി, ഭൂമിയിൽ, വ ഇലൈഹി, അവനിലേക്ക് തന്നെ, തുഹ്ഷറൂൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു.
1: ഖുൽ ഹുവല്ലദി ദറഅക്കും ഫിൽ അർദി വ ഇലൈഹി തുഹ്ഷറൂൻ.
0: പറയുക, നിങ്ങളെ ഭൂമിയിൽ പെരുപ്പിച്ചുണ്ടാക്കിയവൻ അവനത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു. വചനം 25 വാക്കർത്ഥം. വയഖൂലൂന, അവർ പറയുന്നു, മതാ, എപ്പോഴാണ്, ഹാദൽ വഅദു, ഈ വാഗ്ദാനം, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീന, സത്യവാന്മാർ.
1: وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ.
0: അവർ അവിശ്വാസികൾ പറയുന്നു, എപ്പോഴാണ് ഈ ഒരുമിച്ച് കൂട്ടുമെന്ന വാഗ്ദാനം, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ കേൾക്കട്ടെ. വചനം 26 വാക്കർത്ഥം. കുൽ, പറയുക, ഇന്നമൽ ഇൽമു, നിശ്ചയമായും അറിവ്, ഇന്ദല്ലാ, അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു. വ ഇന്നമാ അന, നിശ്ചയമായും ഞാൻ, നദീർ, ഒരു താക്കീതുകാരൻ മാത്രം, മുബീൻ, സ്പഷ്ടമായ.

പറയുക, നിശ്ചയമായും ആ അറിവ് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു. ഞാൻ സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. 23 മുതൽ 26 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം എപ്പോഴാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എനിക്കോ മറ്റാർക്കെങ്കിലുമോ അതറിയുകയില്ല. എന്റെ ചുമതല നിങ്ങളെ വ്യക്തമായി താക്കീത് ചെയ്യൽ മാത്രമാണ്. പക്ഷേ ഒരിക്കൽ അത് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. അതിന്റെ സമയത്തെക്കുറിച്ചല്ല, അതിനെ തുടർന്നുണ്ടാവാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് താൽപര്യം. ആ ദിവസം ആസന്ന ഭാവിയിൽ വന്നെത്തുമെന്ന കാര്യം ഉറപ്പായതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെപ്പറ്റി ഭൂതകാല രൂപത്തിൽ അള്ളാഹു പ്രസ്താവിക്കുന്നു. വചനം 27. ഫലമ്മ റഔഹു, അങ്ങനെ അവരത് കണ്ടപ്പോൾ, സുൽഫതൻ, സമീപത്ത്, അടുത്തായി, സീഅത്ത്, മ്ലാനമാക്കപ്പെട്ടു, വഷളായി, ദുഃഖപ്പെട്ടു, വുജൂഹുല്ലദീന, യാതൊരു കൂട്ടരുടെ മുഖങ്ങൾ, കഫറൂ, അവിശ്വസിച്ച, വഖീല, പറയപ്പെടുകയും ചെയ്തു, ഹാദല്ലദീ, ഇതാ യാതൊന്നും, യാതൊന്ന് ഇതത്രേ, കുന്തും ബിഹി, അതിനെക്കുറിച്ച് നിങ്ങളായിരുന്നു, തദ്ദഊൻ, വാദിക്കും, വിളിച്ചാവശ്യപ്പെടുക.

0: എന്നാൽ അവർ അത് സമീപിച്ചതായി കണ്ടപ്പോൾ ആ അവിശ്വസിച്ചവരുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിച്ചു. അവരോട് പറയപ്പെടുകയും ചെയ്തു, നിങ്ങൾ യാതൊന്നിനെ കുറിച്ച് വാദിച്ചുകൊണ്ടിരുന്നുവോ? അതത്രേ ഇത്. വചനം 27 വിശദീകരണം. ആ സന്ദർഭം അത്ര വിദൂരമൊന്നുമല്ല, വന്നു കഴിഞ്ഞുവെന്ന് തന്നെ പറയാം. അതവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്നാണ് ഭൂതകാല രൂപത്തിലുള്ള ഈ പ്രയോഗത്തിലടങ്ങിയ സൂചന. തദ്ദഊൻ എന്ന വാക്കിന് വാദിക്കുക എന്നും വിളിച്ചാവശ്യപ്പെടുക എന്നും അർത്ഥം വരാം. അന്ത്യനാളിനെ കുറിച്ച് തർക്കിച്ചും വാദിച്ചും കഴിയുന്നവരും എന്താണ് അത് വന്ന് കാണാത്തതെന്ന് പരിഹാസപൂർവം ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നവരുമാണല്ലോ അവർ.
1: പീസ് ഖുർആൻ റേഡിയോയിലൂടെ ഇതുവരെ നാം കേട്ടത് തഫ്സീറു അമാനി സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ് തഫ്സീറു അമാനി പരിപാടിയിലൂടെ ഇതുവരെ നാം കേട്ടത്.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള, ഖുർആൻ കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള അവസരം എന്ന നിലക്കാണ് ഈ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. എല്ലാവരും അത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, പഠിക്കാനായിട്ട് ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ഈ സമയം കാത്തിരിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ 2 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കുന്നത്.

ഓതുന്നവരും ഖുർആനിലൊക്കെ ഓതി പാരായണം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ രണ്ട് ലാമും കൂട്ടി ഒറ്റ ലാമാക്കണം രണ്ട് സ്ഥലത്തും.

ശ്വാസം പൂർണ്ണമായി കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പകുതി വെച്ച് നിർത്തി കുറച്ച് ബാക്കിൽ നിന്ന് എടുത്ത് പാരായണം ചെയ്താൽ മതി. ഉദാഹരണത്തിന്,

അങ്ങനെ ഓതാൻ കഴിയാത്ത, പൂർണ്ണമായും ആയത്ത് ഓതാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ഇടക്ക് വെച്ച് നിർത്തി ഒന്ന് രണ്ട് വാക്കുകൾക്ക് പുറകിൽ നിന്ന് എടുത്ത് പാരായണം ചെയ്ത് നോക്കിയാൽ മതി. ഇൻഷാല്ലാ, അല്ലാഹു എല്ലാവർക്കും നന്നായി പാരായണം ചെയ്യാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഓതി അവസാനിപ്പിക്കുകയാണ്.

0: പന്ത്രണ്ട് ആയത്തുകളാണ് കഴിഞ്ഞത്. എല്ലാവർക്കും ആദ്യം മുതൽ പന്ത്രണ്ട് ആയത്ത് വരെ ആവർത്തിച്ച് മനഃപ്പാഠമാക്കി അത് നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ട് നിലനിർത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته
1: വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും എന്നും നിലനിൽക്കേണ്ടതാണ്. ലോകർക്ക് മാർഗദർശനമായി വന്ന വിശുദ്ധ വേദത്തിന്റെ പാരായണവും പഠനവും സർവ ലോകനാഥന്റെ അടുക്കൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ വചനങ്ങളും ഓരോ അക്ഷരങ്ങളും പറയപ്പെട്ട പ്രതിഫലങ്ങൾക്ക് അർഹമായതാണ്. പരിശുദ്ധ ഖുർആനിന്റെ പഠനം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തിൽ പീസ് റേഡിയോ അനുവാചകർക്ക് സമ്മാനമായി നൽകുന്ന പ്രത്യേക പരിപാടിയാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ സൂറത്തു നൂഹിലെ പന്ത്രണ്ടാമത്തെ ആയത്തിനെ അടിസ്ഥാനമാക്കി നമുക്ക് ക്ലാസ് നയിച്ചത് ജാഫർ സലഫി.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 514 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മനഃപ്പാഠത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 514 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മനഃപ്പാഠത്തിലൂടെ നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: نور أضل على الحياة رحيما.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ, ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടെടുക്കുന്ന ക്ലാസ്സാണ് അത്തഹസീനിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 80, 81, 82 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂറാണ് നമുക്കൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 80, 81, 82 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വഖാലു ലൻ തമസ്സനാ, വഖാലു ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖാ ഖീ ഖു അഖ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് തൊട്ട് മേലെ ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്. വഖാലു ലൻ തമസ്സനാ, സാക്കിനായ നൂന് ശേഷം ത വന്നാൽ ഇഖ്ഫ ബിഗുൻ, അവ്യക്തമാക്കി മണിക്കണം. ലൻ ത ലൻ ത തമസ്സനാറു, നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഇല്ല അയ്യാമൻ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ് മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇല്ല അയ്യാമൻ മഅദൂദ, അയ്യാമൻ തൻവീന് ശേഷം മീം, ഇത് ഗംബിഗുന തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യാമൻ മഅദൂദ, ഇനി മഅദൂദ ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം. മഅദൂദ മഅദൂദ ഇങ്ങനെയാണ് ഓതേണ്ടത്, മഅദൂദത് എന്നല്ല മഅദൂദ. ഖുൽ അത്തഖദ്തും, ഖുൽ ഖാഫ്, അതോടൊപ്പം ഖുൽ അ, ഖുൽ അത്തഖദ്തും, ഖുൽ അത്തഖദ്തും ഇങ്ങനെ ഓതരുത്. ഖുൽ അ സുക്കൂനുള്ള ലാമിന് ശേഷം ഹംസ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ അ ക്ലിയറായിട്ട് ഹംസ വ്യക്തമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. ഖുൽ അത്തഖദ്തും അത്തഖദ്, ഖുൽ അത്തഖദ്തും ഇൻദ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫ ബിഗുന്ന ഇൻദ, ഇൻദല്ലാഹി അഹ്ദൻ, അഹ് ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഹ്റജ്, ഹ തൊണ്ടയുടെ താഴെ ഭാഗവും. അപ്പോൾ അഹ്ദൻ, അഹ്ദൻ എന്ന് അങ്ങനെ ഓതരുത്, അഹ്ദൻ അല്ല അഹ്ദൻ, അഹ്ദൻ അഹ്ദൻ ഫലൻ, തൻവീന് ശേഷം ഫ ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫലൻ യുഖ്ലിഫ, സാക്കിനായ നൂന് ശേഷം യാ വന്നാൽ ഇത്ഗാം.

നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ് സിലത്തുൽ കുബറ സിലത്തുൽ ത്വവീൽ എന്നൊക്കെ പറയും. അപ്പോൾ അഹ്ദഹു എം തഖൂലൂൻ ഇങ്ങനെ ഓതണം. എം തഖൂലൂന അലല്ലാഹി അലല്ലാഹി മാലാ തഅലമൂൻ തഅലമൂൻ. അടുത്ത ആയത്തിൽ ബലാ മൻ കസബ ബലാ മൻ കസബ സാക്കിന നൂന് ശേഷം കാഫ് അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫം ബിഗുന്ന മൻ കസബ സയ്യിഅത വഅഹാതത് സയ്യിഅ സയ്യിഅ യാ ഹംസ ഉച്ചാരണം ശ്രദ്ധിക്കണം. സയ്യിഅത സയ്യിഅത എന്നല്ല സയ്യിഅത. ഇനി സയ്യിഅത വ തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സയ്യിഅത വ വഅഹാതത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ഹാഇൻ്റെ മഖ്റജ് ബുദ്ധിമുട്ടുള്ള അക്ഷരമാണ്. അതേപോലെ ത അതിനേക്കാൾ പ്രയാസമാണ് ഉച്ചാരണം ശരിയാവാൻ. ത തൊട്ടപ്പുറത്ത് തേ ആണ്, വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്ന അക്ഷരം തേ. അതുകൊണ്ട് ത എന്ന അക്ഷരം ത തൈ തു അത് ഇത്തുബാഖ് എന്ന സ്വിഫത്ത് നൽകി കൃത്യമായിട്ട് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ വഅഹാതത് വഅഹാതത് ബിഹി ഖതീഅതു ഖതി ഖ ഖതീഅതു. ഇവിടെ ത്വാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അതോടൊപ്പം വലിയ മദ്ദ് മദ്ദ് മുത്തസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടേണ്ട മദ്ദാണ് ഇത്. മദ്ദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായി യാഇന് ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത്. ഖതീ മദ്ദിൻ്റെ അക്ഷരം ദെൻ ഹംസ ഖതീഅതു. ഫഉലൈക ഇവിടെയും മദ്ദ് മുത്തസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അസ്ഹാബുന്നാർ അസ്ഹാബ് എന്നല്ല അസ്ഹാബുന്നാർ നൂന് ശദ്ദ് മണിക്കണം. ഹും ഫീഹ സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഹും ഫീഹ ഖാലിദൂൻ والذين آمنوا وعملوا الصالحات ح صالحات صاد ഹെവി ലെറ്റർ ആണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അസ സ സാലിഹാത് ഉലൈക മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്. അസ്ഹാബുൻ അസ്ഹാബുൽ ജന്ന ജന്ന നൂന് ശദ്ദ് മണിക്കണം. ഹും ഫീഹ സാക്കിന മീമിന് ശേഷം ഫ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഹും ഫീഹ ഖാലിദൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 80, 81, 82 ആയത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 80, 81, 82 വചനങ്ങൾ. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
2: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായെത്തുന്ന പ്രതിസന്ധികൾ,
2: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
2: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
2: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികൾ.

0: പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
0: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
5: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
6: Peace Radio. Tune to reality.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പാരായണം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ, ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിനു പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു.
1: തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ്. സൂറത്തുന്നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
2: വചനം 21.
3: ഇന്ന ജഹന്നമ, നിശ്ചയമായും ജഹന്നം നരകം, കാനത്ത് അതാകുന്നു, മിർസ്വാദ പതിസ്ഥാനം കാത്തിരിക്കുന്നത് നിരീക്ഷണ സ്ഥലം.
4: ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ,
3: നിശ്ചയമായും ജഹന്നം അഥവാ നരകം ഒരു പതിസ്ഥാനമാകുന്നു.
2: വചനം 22.
3: ലിത്തോഗീന, അതിക്രമികൾക്ക് ധിക്കാരികൾക്ക്, മആബ സങ്കേതം പ്രാപ്യസ്ഥാനം ആയിട്ട്.
4: ലിത്തോഗീന മആബ,
3: അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്.
2: വചനം 23.
3: ലാബിസീന, താമസിക്കുന്ന കഴിഞ്ഞുകൂടുന്നവരായിക്കൊണ്ട്. ഫീഹ അതിൽ, അഹ്ഖോബ പല യുഗങ്ങൾ ദീർഘിച്ച കാലഘട്ടങ്ങൾ.
4: ലാബിസീന ഫീഹ അഹ്ഖോബ,
3: അതെ അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്.
2: വചനം 24.
3: ലാ യദൂഖൂന, അവർ രുചി നോക്കുകയില്ല ആസ്വദിക്കുകയില്ല. ഫീഹ അതിൽ, ബർദൻ ഒരു തണുപ്പും, വലാ ശറാബൻ ഒരു പാനീയവുമില്ല.

0: വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല.
1: വചനം 25.
0: ഇല്ല ഹമീമൻ, അത്യുഷ്ണ ജലമല്ലാതെ, ചുട്ടുതിളക്കുന്ന ജലമല്ലാതെ. വഗസ്സാഖോ, ഗസ്സാഖും അഥവാ ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും.
2: ഇല്ല ഹമീമൻ വഗസ്സാഖോ,
0: അത്യുഷ്ണ ജലവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശൈത്യ ജലവുമല്ലാതെ.
1: വചനം 26.
0: ജസാഅൻ, പ്രതിഫലമായിട്ട്. വിഫാഖോ, യോജിച്ച, ഒത്തതായ.
2: ജസാഅൻ വിഫാഖോ,
0: അവർക്ക് യോജിച്ച പ്രതിഫലമെന്ന നിലക്ക്.
3: അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമത്രേ നരകം. അതിലെ കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാകും. പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞു പോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. തദ്ഊമൻ അദ്ബറ വതവല്ല, അവരുടെ ഏകസങ്കേതമായ നരകത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷയില്ല. കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നെന്നും അവരതിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു. അത്യുഗ്രമായ ഉഷ്ണത്തിനൊരു ശാന്തിയോ അസഹനീയമായ ദാഹത്തിന് ഒരു ശമനമോ പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധ്യമല്ല. ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം മാത്രമാകുന്നു. അതാകട്ടെ വായയും കുടലും വെന്തുരുകിപ്പോകുമാറുള്ള അത്യുഷ്ണജലം. തണുപ്പിന് ലഭിക്കുവാനുള്ളത് ഗസ്സാഖും. അതാണെങ്കിൽ നരകത്തിൽ നിന്ന് കിണ്ടൊഴുകുന്നതും ദുർഗന്ധവും അഴുക്കും നിറഞ്ഞതും നരകത്തിൻ്റെ ഉഷ്ണത്തെ വെല്ലുമാറു തണുപ്പുള്ളതും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. ഈ രണ്ടിനെപ്പറ്റിയും സൂറത്ത് സാദ് 57 വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടിയവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ അഭീഷ്ടത്തിനും ഇച്ഛക്കും കടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നത്രേ 26 വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെല്ലാം വിടയാക്കിയ അവരുടെ ചെയ്തികളെന്താണെന്ന് അള്ളാഹു എടുത്തുകാട്ടുന്നു.
1: വചനം 27.
0: ഇന്നഹും, നിശ്ചയമായും അവർ. കാനു ലായർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹിസാബൻ, വിചാരണ, കണക്കുനോക്കൽ.
2: ഇന്നഹും കാനു ലായർജൂന ഹിസാബ,
0: നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
1: വചനം 28.
0: വകദബു, അവർ വ്യാജമാക്കുകയും ചെയ്തു. ബി ആയാതിന, നമ്മുടെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ. കിദബ, ഒരു വലിയ വ്യാജമാക്കൽ.
2: വകദബു ബി ആയാതിന കിദബ,
0: നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു. അഥവാ ഇതാണ് കാരണം.
1: വചനം 29.
0: വകുല്ല ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. അഹ്സൈനാഹു, നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു, തിട്ടപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ, എഴുത്തായി, രേഖപ്പെടുത്തിക്കൊണ്ട്.
2: വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ,
0: എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു.
1: വചനം 30.
0: ഫദൂഖു, ആകയാൽ ആസ്വദിക്കുവിൻ, രുചി നോക്കുവിൻ. ഫലൻ നസീദക്കും, ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതേയല്ല. ഇല്ല അദാബ, ശിക്ഷയല്ലാതെ.
2: فذوقوا فلن نزيدكم الا عذابا.
0: ആകയാൽ ഹേ അതിക്രമകാരികളെ, രുചി നോക്കിക്കൊള്ളുവിൻ. ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരുന്നതേയല്ല.
3: നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്താദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആനിൽ ഇല്ലെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകുവാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണെന്ന് സർവാധിരാജനായ സൃഷ്ടാവ് അവരോട് പറയുമ്പോൾ അവരുടെ നിരാശയും സങ്കടവും എത്രമാത്രമായിരിക്കും ആലോചിച്ചു നോക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിഭാഗം 2. അവിശ്വാസത്തിൻ്റെ കെടുതികളെയും ശിക്ഷയെയും കുറിച്ച് പ്രസ്താവിച്ച ശേഷം സത്യവിശ്വാസികളായ സൽഭാഗ്യവാന്മാർക്ക് അടുത്ത വചനങ്ങളിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു.
1: വചനം
0: 31. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്. മഫാജ, വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം.
2: ഇന്നലിൽ മുത്തഖീന മഫാസ,
0: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
1: വചനം 32.
0: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅനബ, മുന്തിരികളും.
2: ഹദായിഖ വഅനബ,
0: അതായത് തോപ്പുകളും മുന്തിരി വള്ളികളും.
1: വചനം 33.
0: വകവാഇബ, സ്തനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
2: വകവാഇബ അത്റോബ,
0: സമപ്രായക്കാരായ സ്തനം തുടിച്ച തരുണികളും.
1: വചനം 34.
0: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ, സമൃദ്ധമായ. കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
1: വചനം 35.
0: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
2: ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ,
0: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
1: വചനം 36.
0: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
2: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
0: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
1: വചനം 37.
0: റബ്ബുസ്സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർറഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലികൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ല മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞതു നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോക നേതാവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുവൽ മലായിക്ക എന്നു പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
2: തഫ്സീർ അമാനി. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ ശബ്ദാവിഷ്കാരം നാം ശ്രവിച്ചത്.
3: വിശുദ്ധ ഇരുഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്ന് ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ത്വാഹ 102 മുതൽ 127 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഐജാൻ.

0: ربه ولعذاب الآخرة أشد وأبقى.
1: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ത്വഹ 102 മുതൽ 127 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഐജാൻ. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ആദിയാത്ത്, ഒപ്പം സൂറത്തുൽ നസർ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി.

0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ആദിയാത്ത് ഒപ്പം സൂറത്തുൽ നസർ. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ബദർ അൽ തുർക്കി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30, വ്യാഴം രാവിലെ 9:35, വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ആൽ ഇംറാനിലെ 92 മുതൽ 97 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആല ഇമ്രാനിലെ 92 മുതൽ 97 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: Peace Radio, tuned to reality.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇനി കേൾക്കാനിരിക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സോഫാത്ത് 53 മുതൽ 55 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ച് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 53-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നടക്കുന്ന ഒരു സംസാരത്തെക്കുറിച്ചാണ് തൊട്ടുമുകളിലുള്ള വചനത്തിൽ വ്യക്തമാക്കിയത്. അഥവാ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ച ഒരു സ്വർഗാവകാശി തൻ്റെ കൂടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന തൻ്റെ ഒരു സന്തത സഹചാരിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ കൂട്ടുകാരൻ അയാൾ അവിശ്വാസിയായിരുന്നു. അയാൾ അല്ലാഹുവിന് നിഷേധിക്കുന്ന വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ്റെ ദുരന്തത്തെക്കുറിച്ച് ആ വിഷയമാണ് 52-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്. 53-ാമത്തെ വചനത്തിൽ പറയുന്നു, അഇദാ മിത്നാ, നമ്മൾ മരിച്ചതിനു ശേഷമാണോ, മരിച്ചിട്ടാണോ, വകുന്ന തുറാബൻ വഇദാമൻ, നമ്മൾ എല്ലുകളും മണ്ണുമായിട്ടാണോ, അഇന്ന ലമദീനൂൻ, നമ്മൾ പ്രതിഫലം നൽകപ്പെടുന്നവർ തന്നെയാണ് എന്നാണോ. അഥവാ നമ്മുടെ മരണശേഷം നമ്മൾ എല്ലും മണ്ണുമൊക്കെ ആയി മാറിയതിനു ശേഷം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അതേപോലെ തന്നെ നാം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്നാണോ സഹോദര നീ പറയുന്നത് എന്നാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. അഇദാ മിത്നാ, നമ്മൾ മരിച്ചതിനു ശേഷമാണോ, വകുന്ന തുറാബൻ വഇദാമൻ, സ്വാഭാവികമായും മരണശേഷം എല്ലുകളും മണ്ണുമൊക്കെയായി ജീർണിച്ചു പോകും. അതിനുശേഷം ഒരു ജീവിതമോ, അതിനുശേഷം ഒരു രക്ഷാശിക്ഷയോ? അതാണ് ആ മനുഷ്യന്റെ സംശയം. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇദാ മിത്നാ വതമസ്സഖ്നാ വസിർനാ തുറാബം വഇദാമ, നമ്മൾ മരിച്ച് എല്ലും തോലുമൊക്കെയായി മാറി, എല്ലും മണ്ണുമൊക്കെയായി മാറിയതിനു ശേഷം, നുബ്അസു, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ, വനുഹാസബു, നമ്മൾ വിചാരണയ്ക്ക് വിധേയമാക്കും എന്നാണോ, വനുജാസി ബി അഅ്മാലിന, നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക്, വനുജാസ ബി അഅ്മാലിന, നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മൾ പ്രതിഫലം നൽകപ്പെടുന്നവരാണ് എന്നാണോ. യഥാർത്ഥത്തിൽ മരണശേഷമുള്ള ജീവിതത്തെ യുക്തി കൊണ്ട് അളക്കുന്ന, അതൊരിക്കലും സംഭവിക്കുകയില്ല, മരണത്തോടുകൂടി എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ വചനം ഇതുപോലെയുള്ള വചനങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. ഇന്നും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന, മരണശേഷമുള്ള ജീവിതമെന്നത് അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല, ഒരു പഴഞ്ചൻ വർത്തമാനം മാത്രമാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. മുഫസ്സിറുകൾ പറയുന്നു, ഇന്ന ദുആത്തദ്ദലാലി, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ, യഅതൂന ബിശുബ്ഹി അല്ലതി തൂജിബു ദലാലിന്നാസ്, ആളുകളെ വഴിപഴപ്പിക്കാൻ വേണ്ടി അവർ ചില ഉപമകളൊക്കെ എടുത്തു പറയും, ചില ഉപമിക്കലൊക്കെ പറയും. ലിഅന്ന ദാഇയത ഇല ദലാൽ, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ യഖൂൽ, അവർ പറയും, അഇദാ മിത്നാ വകുന്ന തുറാബം വഇദാമ, അഇന്നാല മദീനൂൻ, ഫ യൽബിസു അലൈഹി വയഖൂലു കൈഫ യബ്അസു മൻ കാന തുറാബൻ. അവർ പറയുന്ന അവരുടെ ചോദ്യം, അവരുടെ വാദം, എങ്ങനെയാണ് മണ്ണായതിനു ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കൽ, വഇദാമൻ, അതേപോലെ എല്ലുകളായതിനു ശേഷം, മിൻ അജലി അൻ യുജാസി, പ്രതിഫലം നൽകാൻ വേണ്ടി പിന്നെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. വലാ ശക്ക അന്ന മിസ്ല ഹാദിഹി ശുബ്ഹ തൻതലി അലാ ആമ്മത്തിന്നാസ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് സാധാരണ മനുഷ്യരിൽ ചിലപ്പോൾ ഇളക്കം തട്ടിക്കും. അത് ശരിയാണല്ലോ, മരണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കലെന്ന് സാധാരണ മനുഷ്യർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ആ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കലും അവരുടെ മനസ്സിൽ അവിശ്വാസം ഉണ്ടാക്കലുമാകുന്നു ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരൽപ്പം ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്, ഇല്ലായ്മയിൽ നിന്ന്, ശുദ്ധശൂന്യതയിൽ നിന്ന് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിനു ശേഷം ഉള്ള അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കൽ അള്ളാഹുവിനൊട്ടും പ്രയാസമുള്ള കാര്യമില്ല എന്നത് ഒരൽപ്പം ചിന്തിക്കുന്ന ഏത് മനുഷ്യനും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. സൂറത്ത് യാസീനിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പല ആയത്തുകളുടെയും വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, വളറബലന മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം. അവർ നമുക്ക് ഉദാഹരണം പറയുന്നു, ഉപമ പറയുന്നു, തൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുകളയുന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നു, എല്ലുകൾ ജീർണിച്ചതിന് ശേഷം ആരാണ് അവയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക? ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ. നബിയെ പറയുക, ആരാണോ ആ എല്ലുകളെ ആദ്യം സൃഷ്ടിച്ചത് അവൻ തന്നെ അവയെ വീണ്ടും ജീവിപ്പിക്കും. ഖുർആൻ ഈ തരത്തിൽ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾക്ക് അർത്ഥശൂന്യമായ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ഉദ്ധരിക്കുന്ന ചില വചനങ്ങൾ കാണാൻ സാധിക്കും. ഇജ് അൽ ഖൽബക ബിമൻസിലത്തി സുജാജ അസ്വാഫിയ. നിന്റെ ഹൃദയത്തെ നീ ഒരു തെളിഞ്ഞ സ്ഫടികത്തെപ്പോലെ ആക്കുക. അവിൽ കാറൂറത്തി സ്വാഫിയ, അല്ലെങ്കിൽ ഒരു തെളിഞ്ഞ വളരെ തെളിഞ്ഞ ഒരു കുപ്പിയെപ്പോലെ. ലാത്തജ് അൽ കൽ ഇസ്ഫൻജി യതഷറബു കുല്ലമാ വർദ അലൈഹ്. ഒരിക്കലും നിന്റെ ഹൃദയത്തെ നീ ഒരു സ്പോഞ്ച് പോലെയാക്കരുത്. സ്പോഞ്ചിൻ്റെ പ്രത്യേകത, അത് വെള്ളം വലിച്ചെടുക്കും. ഏത് വെള്ളവും വലിച്ചെടുക്കും. ലിഅന്ന സുജാജത സ്വാഫിയ യറശ്ശൈ അമിൻ വറായിഹ സ്വാഫിയൻ. ഒരു സ്ഫടികമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ളത് തെളിഞ്ഞ് കാണാൻ പറ്റും. പുറത്തുള്ള ഉള്ളിലുള്ള സാധനവും തെളിഞ്ഞ് കാണാൻ സാധിക്കും. വലാക്കിൻ മായദുഹുലു ഇലൈഹ ഷൈഉൻ, പക്ഷെ അതിലേക്കൊന്നും കയറുകയില്ല, പ്രവേശിക്കുകയില്ല. ലൗ തലഅഹ വസ്തൽ മായി, വെള്ളത്തിന് നടുവിൽ അത് കൊണ്ടുപോയി വെച്ചാലും, ഒരു ഗ്ലാസ് കൊണ്ടുപോയി വെച്ചാൽ, മാ ദഖല ഇലൈഹ ഷൈഉൻ, ആ ഗ്ലാസിലേക്ക് ഒന്നും പ്രവേശിക്കുകയില്ല. എന്നാൽ സ്പോഞ്ചിൻ്റെ കാര്യമോ, അത് എവിടെ കൊണ്ടുപോയി വെച്ചാലും അത് വെള്ളം വലിച്ചെടുക്കും. വയക്കുബലും കുല്ലമാ യരിദു അലൈഹി, അത് തനിക്ക് കിട്ടുന്നതെല്ലാം വലിച്ചെടുക്കും. ഇതുപോലെ നിന്റെ ഹൃദയത്തെ നീ ആക്കരുത് എന്ന് പറഞ്ഞാൽ, ഫൽ ഇൻസാനു യജിബു അലൈഹി അല്ലാ യതശറബ ശുബഹാത്. എല്ലാ സംശയങ്ങളും എല്ലാ ആശയക്കുഴപ്പങ്ങളും സ്വീകരിക്കുന്നവൻ ആകാൻ പാടില്ല വിശ്വാസി. വയ്യക്കൂന ഖൽബഹു സാഫിയൻ ഖാലിസൻ ലാ യദ്ഖുലു ഇലൈഹി ഷൈഉൻ മിനൽ അഷ്യാ. അവൻ്റെ ഹൃദയം തെളിഞ്ഞ ഹൃദയമായിരിക്കണം. അങ്ങോട്ട് കലർപ്പുകൾ അല്ലെങ്കിൽ അശുദ്ധമായ വസ്തുക്കൾ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്ന അവസ്ഥയിൽ തെളിഞ്ഞ ഒന്നായിരിക്കണം വിശ്വാസിയുടെ ഹൃദയം. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള വിശ്വാസം അത് ദൃഢമായിരിക്കണം, രൂഢമൂലമായിരിക്കണം. ഒരു തരത്തിലുമുള്ള ആശയക്കുഴപ്പങ്ങൾ, അതേപോലെ തന്നെ അനാവശ്യമായ ചിന്തകൾ അത് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ചിന്തകൾ, അത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല. ഖുർആൻ തന്നെ ആവശ്യകമായി മറ്റു പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഏതെങ്കിലും വചനങ്ങളിൽ അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച് പരിഹസിക്കുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കുന്നത് കേട്ടാൽ, അത്തരം സദസ്സുകളിൽ നീ ഇരുന്നു പോകരുത്. അങ്ങനെ നീ ഇരിക്കുന്നുവെങ്കിൽ നീ അവരിൽപ്പെട്ടവനാകുന്നു തുടങ്ങിയ വചനങ്ങൾ അതാണ് പഠിപ്പിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിലെ 54-ാമത്തെ വചനം, ഖാല ഹൽ അൻതും മുത്തലിഊൻ ഫത്തലഅ ഫറാഹു ഫീ സവാഇൽ ജഹീം. ഖാല, അദ്ദേഹം പറഞ്ഞു, അഥവാ സ്വർഗാവകാശിയായ ആ മനുഷ്യൻ, ആ വിശ്വാസി പറഞ്ഞു, ഹൽ അൻതും മുത്തലിഊൻ, നിങ്ങൾ എത്തിനോക്കാൻ വരുന്നോ, നിങ്ങൾ ചെന്നു നോക്കുന്നവരാണോ. തുടർന്നുള്ള വചനത്തിൽ കാണാം, ഫത്വല, അങ്ങനെ അദ്ദേഹം എത്തിനോക്കി. ഫറാഹു, അപ്പോൾ ആ മനുഷ്യനെ, തൻ്റെ കൂട്ടുകാരനായ ആ മനുഷ്യനെ അദ്ദേഹം കണ്ടു. ഫീ സവാഇൽ ജഹീം, കത്തിയാളുന്ന നരകത്തിൻ്റെ മധ്യത്തിൽ, അതിൻ്റെ നടുവിൽ ആ മനുഷ്യൻ കണ്ടു. ഇവിടെ ഖാല, അദ്ദേഹം ചോദിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഹൽ അൻതും, നിങ്ങളാണോ, അത് പറയുന്നത് തൻ്റെ കൂടെയുള്ള സ്വർഗാവകാശികളായ ആളുകളോടാകുന്നു, നിങ്ങൾ ഒന്ന് എത്തിച്ചു നോക്കാൻ വരുന്നോ. ചില മുഫസ്സിങ്ങൾ പറയുന്നു അവർ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ എത്തി നോക്കാൻ തയ്യാറായില്ല, അതല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ അവർ പോയിട്ടുണ്ട്. കാരണം ഫത്വല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എത്തി നോക്കി എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്, അവിടെ ബഹുവചനം പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ ഫറാഹു, അദ്ദേഹം കണ്ടു, ഫീ സവാഇൽ ജഹീം, കത്തിയാളുന്ന നരകത്തിൻ്റെ നടുവിൽ, മധ്യത്തിൽ ആ മനുഷ്യനെ കണ്ടു എന്നാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ മുഷ്രിഫൂൻ യഖൂലുൽ മുഅ്മിനു ലി അസ്ഹാബിഹി വജുലസാഇഹി, ഈ വിശ്വാസി തൻ്റെ കൂട്ടുകാരോട് പറയുന്നു, മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരായ കൂട്ടുകാരോട്, നിങ്ങൾ ആ മനുഷ്യനെ, എൻ്റെ കൂട്ടുകാരനായിരുന്ന ആ മനുഷ്യനെ നോക്കാൻ വരുന്നോ, ഒന്ന് എത്തി നോക്കുന്നുവോ. സഅദി റഹ്മത്ത് പറയുന്നു, ഖാല ഹാദൽ മുഅ്മിൻ അല്ലദി അദ്ഖല ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട, സ്വർഗം ലഭിച്ച ആ വിശ്വാസി പറയും, ലി അസ്ഹാബിഹി, തൻ്റെ കൂട്ടുകാരോട്, ഹൽ അൻതും മുത്തലിഊൻ ലനറാ മസീറ ദാലികൽ ഖരീൻ, നിങ്ങൾ ആ കൂട്ടുകാരനെ ഒന്ന് നോക്കുന്നുവോ, എന്നാൽ നമുക്ക് കാണാം അവൻ സ്വർഗത്തിൽ എത്തിപ്പെട്ടത്, അവൻ്റെ സങ്കേതം നമുക്ക് കാണാൻ സാധിക്കും. ഉസൈമി റഹ്മത് പറയുന്നു, ഇന്നമ ആറല അലൈഹിം ദാലിക മിൻ അജലി അൻ യതബയ്യന ഖദ്ര നിഅമത്തില്ലാഹി തആല അലൈഹിം, ഈ വിശ്വാസി ഈ തൻ്റെ സഹോദരനെക്കുറിച്ച് അങ്ങനെ പറയാൻ കാരണം തനിക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർമ്മിക്കുകയാണ്, അത് എടുത്തു പറയുകയാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ലി അന്നൽ ഇൻസാന ഇദാ റഅ ഹാദൽ ഖരീൻ, ഈ കൂട്ടുകാരനെ കാണുമ്പോൾ, അല്ലദി കാന മഅഹു ഫിദ്ദുനിയ, ദുനിയാവിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കൂട്ടുകാരനെ കാണുമ്പോൾ, യഖൂലു ലഹു മാ ദക്കർ ഇദ് റഅഹു ഫിന്നാരി വഹുവ ഫീ അക്മലിൻ നഈം, അപ്പോഴാണ് അള്ളാഹു തനിക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് അയാൾക്ക് കൂടുതൽ ഓർമ്മ വരിക, അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവനാകാൻ അത് സഹായിക്കും. ലാ ശക്ക അന്നഹു യസ്ദാദു ശുക്റൻ ലില്ലാ, യാതൊരു സംശയവും വേണ്ട, ആ കാഴ്ച കാണുമ്പോൾ അള്ളാഹുവിനോട് ശുക്ർ വർദ്ധിക്കാൻ അത് കാരണമായി തീരും. അലാ നിഅമതിഹി ഇദ് ലൗ ശാഅ ലജഅലഹു മിസ്ല, അള്ളാഹുവെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ആ കൂട്ടുകാരൻ്റെ കൂടെ കൂടിയിരുന്നെങ്കിൽ, അവൻ്റെ ആ ദുരന്തം, അവൻ്റെ ആ ദുരവസ്ഥ തനിക്കും വന്നുപെടുമായിരുന്നു എന്നതോർക്കുമ്പോൾ അള്ളാഹ് തന്നോട് ചെയ്ത അനുഗ്രഹത്തെ അയാൾ ഓർക്കും, അള്ളാഹുവിനോട് ശുക്ർ വർദ്ധിപ്പിക്കാനത് കാരണമായിത്തീരും. ലാസിയമ വ അന്ന ഹാദർ റജുൽ യുഹാവിലു ബികുല്ലി മാ യസ്തതീഉ അൻ യസുദ്ദ ഹാദ അൻ സബീലില്ലാഹി അസ്സ വജൽ, മാത്രമല്ല നരകത്തിലെത്തിപ്പെട്ട ആ മനുഷ്യൻ, ആ കൂട്ടുകാരൻ എല്ലാവിധേനയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തന്നെ തടയാൻ ശ്രമിച്ചിരുന്നു. ഫയകൂനുലിൽ ഇത്തുലാഇ ഫായിദത്തുൻ അദീമ വഹിയ മഅരിഫത്തു നിഅമത്തില്ലാഹി ഖദ്ര നിഅമത്തില്ലാഹി അലൈഹിം, അത് ആ നരകാവകാശിയെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അത് സഹായകമായി തീരും. വലൈസൽ മുറാദു ബിഹാദൽ ഇത്തുലാ അശ്ശമാത്ത, നേരെ മറിച്ച് ആ എത്തി നോക്കൽ ആ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടിയുള്ളതല്ല. ലി അന്നഹു ലൗ കാനൽ മുറാദു അശ്ശമാത്ത ലകാന ഫീ ഹാദൻ നൗഉ ഫഖ്റുൻ അലാ ഹാദർ റജുൽ വസ്തിത്വാലത്തുൻ, അങ്ങനെയായിരുന്നെങ്കിൽ അത് ഈ സ്വർഗാവകാശി അഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം കാണിക്കലായിട്ട് മാറും, താൻ വലിയവനാണെന്ന് കാണിക്കലായിട്ട് മാറും. പക്ഷേ വലാക്കിന്നൽ മുറാദ് അൻ യഅരിഫു ഖദ്ര നിഅമത്തില്ലാഹി അലൈഹിം, അള്ളാഹു തനിക്കു ചെയ്തു തന്ന അനുഗ്രഹത്തെ അത് ഓർമ്മിക്കലാണ്, അത് മനസ്സിലാക്കലാണ് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മുഫസ്സിറുകൾ പറയുന്നു, ലിഅന്നൽ അഷ്യാഅ തതബയ്യനു ബിളിദ്ദിഹാ, കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുക അതിൻ്റെ മറുവശം, അതിൻ്റെ എതിരായിട്ടുള്ളത് കാണുമ്പോഴാകുന്നു. പകലിൻ്റെ മഹത്വം രാത്രിയിലൂടെയാണ് തിരിച്ചറിയുക. അതേപോലെ തന്നെ സത്യത്തിൻ്റെ മഹത്വം അസത്യത്തെക്കുറിച്ച് കാണുമ്പോഴാണ് മനസ്സിലാവുക. സ്വർഗത്തിൻ്റെ മഹത്വം നരകം ദർശിക്കുമ്പോഴാണ് ബോധ്യപ്പെടുക. അതാണ് ലിഅന്നൽ അഷ്യാഅ തതബയ്യനു ബിളിദ്ദിഹാ എന്ന് എടുത്തു പറയാൻ കാരണം. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അതേപോലെ തന്നെ ഇത് വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ട കാര്യം, പരലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ദുനിയാവിലെ കാര്യങ്ങളുമായി പേരിൽ മാത്രമാണ് സാദൃശ്യമുള്ളത്. മാത്രമല്ല, ദുനിയാവിലെ കാര്യങ്ങളുമായി ആഖിറത്തിലെ കാര്യങ്ങൾക്ക് ബന്ധമില്ല, അത് വ്യത്യസ്തമാകുന്നു എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അത്യുന്നതമായ സ്വർഗത്തിൽ നിന്നും ഏറ്റവും അഗാധതയിലുള്ള നരകക്കാരെ എങ്ങനെ കാണും എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന സഹോദരന്മാരെ കാണാൻ സാധിക്കും. ചില മുഫസ്സിറീങ്ങൾ ആ വിഷയം ഒരല്പം ദീർഘമായി തന്നെ ചില തഫ്സീറുകളിൽ സംസാരിച്ച് കാണാൻ സാധിക്കും. ഉദാഹരണമായി, ഖിയാമത്ത് നാളുമായി പരാമർശിക്കുന്ന ഹദീസുകൾ, സൂര്യൻ ഒരു ചാൺ അടുത്തായിരിക്കുമെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള സൂര്യൻ്റെ അകലം ഒരൽപ്പം കുറഞ്ഞാൽ തന്നെ ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം കത്തിക്കരിഞ്ഞു പോകും എന്ന യാഥാർത്ഥ്യം മുന്നിലിരിക്കെ, നാളെ പരലോകത്ത് സൂര്യൻ ഒരു ചാൺ അടുത്ത് എങ്ങനെ നിൽക്കും? അതൊരിക്കലും സംഭവ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത് പരലോകത്തിലെ കാര്യങ്ങളാണ്. അത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ ഹദീസിൽ പരാമർശവിധേയമായ കാര്യങ്ങളാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സോഫാത്തിൻ്റെ 53 മുതൽ 55 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ച് നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 513 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ ശ്രോതാക്കൾക്ക് മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അഷ്ഷെയ്ഖ് സാഅദ് അൽ ഖാമിദിയാണ് പാരായണം നിർവഹിക്കുന്നത്.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ഉസ്മാനി മുസ്താഫിലെ പേജ് നമ്പർ 513 ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ചേർന്നത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്ക് വന്നേക്കാവുന്ന അബദ്ധങ്ങളും തെറ്റുകളും തിരുത്തപ്പെടേണ്ടതുണ്ട്. പാരായണം നിർവഹിക്കുന്നത് പൂർണാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുമ്പോഴാണ്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. ഇനി മുദ്ദസ്സിർ 53 ആയത്ത്. കല്ലാ ബല്ല ബല്ല, ആ രണ്ട് ലാമത്ത് തൊട്ട് വന്നുകൊണ്ട് ഒന്നിച്ച് ഉച്ചരിച്ചാൽ മതി. ബല്ല യഖാഫുനൽ ആഖിറ, കല്ലാ മദ് മുംഫസിൽ, ഇന്നഹു നൂൻ മുശദ്ദദ, തദ്ക്കിറ ഇന്നഹു അവിടെ ചെറിയൊരു ഹു കഴിഞ്ഞിട്ട് അല്പം ചെറിയ മദ്. ഫമൻ ഷാ നൂനുസാക്കിന് ശേഷം ഷീന്, ഇഖ്ഫാ ഷാ മദ് മുത്തസിൽ, ദക്കറ അമാ യദ്ക്കുറൂന ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇല്ലാ അൻ മദ് മുൻഫസിൽ, അയ്യഷാ നൂനുസാക്കിനക്ക് ശേഷം അയ്യഷാ നൂനുസാക്കി യാ ആണ്, ഇത് ഗാംബ്യ കൊണ്ട യഷാ മദ് മുത്തസിൽ. ഹുവ അഹ്ലു തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ, അത്രയേ ഉള്ളൂ. കൂടെ വാദാം. അപ്പം അങ്ങനെ സൂറത്ത് അവസാനിക്കുകയാണ്.
4: കല്ലാ ബല്ലാ യഖാ.

0: مغفرة.
1: هو أهل التقوى وأهل المغفرة.
2: اللهم اغفر لنا يا غفار. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് അൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ നോക്കാം. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹ മദ് മുൻഫസിൽ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നിസ്ഫഹു അവിൻഖുസ്, അവിൻ നൂൻ സാക്കിന് ശേഷം ഖാഫാണ് ഇഖ്ഫാ, മിൻഹു ഇൽഹാർ നൂൻ സാക്കിന് ശേഷം ഹാ, أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثا تنوين ششم ثا أنا إنا نون ساك نون مشددة ناشئة الليل هي أشد وطؤا وطؤا وطؤا تنوين ششم واو. إن لك في النهار إن نون مشددة ഒന്നായിട്ട് മണിക്കാം. പിന്നെ ഫിന്നഹാരി അവിടെ അങ്ങനെ തന്നെ. സബഹൻ തവീല, ആ ഇന്നലക്ക അത്ര മതി. അഖ്വാം കൈല വരെ ആറായത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഇനി ഏഴാം താഴത്ത് ഇന്നലക്ക നൂൻ മുശദ്ദത നന്നായിട്ട് മണിക്കുക. പിന്നെ വീണ്ടും സുബ്ഹാൻത തന്നിന് ശേഷം വദ്കുരിസ്മ റബ്ബിക വതബത്തലി ലഹി തബ്തീല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ മദ് മുഫസിൽ വത്തഖിദുഹു വഖീല വക്കീല വസ്ബിർ അലാ മാ യഖൂലൂന വഹജ്റുഹും ഹജ്റൻ ജ തന്നിന് ശേഷം ജീം ഇഖ്ഫാ ആണ് നന്നായിട്ട് മണിക്കാം.

0: ശരി, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാ അള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറ അൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം കുരുന്നു ക്വാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽജു.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽ ഹെറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസെറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കെദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷകിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട.

0: എത്തിക്കൽ, പ്രബോധനം മാത്രം. അൽ മുബീൻ, സ്പഷ്ടമായ.
1: ഇനി അവർ തിരിഞ്ഞുകളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
0: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം. വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു. നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ. ഥുമ്മ, പിന്നെ. എന്നിട്ടും. യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു. വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ. അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര. നന്ദി കെട്ടവരാണ്.
2: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
0: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും. വചനം 84. വയൗമ, ദിവസം. നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന. മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും. ഷഹീദൻ, ഒരു സാക്ഷിയെ. തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. വലാഹും, അവരല്ലതാനും. യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫല യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്, അവർക്ക്

0: വാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റ് ഇല്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീറു സഅദി, ഹാരിസ് ഇബ്നു സലീം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹ് വിശദീകരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ പുതിയ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി 1889 സെപ്റ്റംബർ 7 സൗദി അറേബ്യയിലെ ഉനൈസ അൽ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും 1956 June 24 അവിടെ വെച്ച് തന്നെ ഈ അൽ ഖസീം സൗദിയിലെ ഉനൈസ എന്ന പ്രദേശത്ത് മരണപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഇമാം അസ്സഅദി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തഫ്സീറു കലാമിൽ മന്നാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൈസീറുൽ കരീം ഇർറഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന വിശ്വവിഖ്യാതമായ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണമാണ്, അതിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം നൽകിയ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ വശ്യ സുന്ദരമായ പാരായണത്തിലേക്ക് കാതോർക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 94 അധ്യായം സൂറത്തു ഇൻഷിറാഹിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ വന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അലം നസ്റഹ്, നാം വികസിപ്പിച്ചു, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സുദ്രക, നിന്റെ നെഞ്ച്, നിന്റെ ഹൃദയം. വദഅന, നാം വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്രക്, നിന്റെ ഭാരം, നിന്റെ വിഷമം. അല്ലദി അങ്കല, ഒടിച്ചുകളഞ്ഞ, ഞെരുക്കിക്കളഞ്ഞതായ. ദഹ്റക, നിന്റെ മുതുക്, നിന്റെ പുറം. വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക, നിനക്ക്. സിക്റക, നിന്റെ കീർത്തിയെ, നിന്റെ സ്മരണ. ഫഇന്ന, അപ്പോൾ തീർച്ചയായും, നിശ്ചയമായും. മഅൽ ഉസ്രി, ഞെരുക്കത്തോടു കൂടി ഉണ്ട്, പ്രയാസത്തോടുകൂടെ ഉണ്ട്. യുസ്റൻ, ഒരു സൗകര്യം, എളുപ്പം. ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്. യുസ്റൻ, ഒരു സൗകര്യം. ഫഇദ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, അഥവാ നിനക്ക് ഒഴിവ് സമയം കിട്ടിയാൽ. ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. വ ഇല റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. ഫർഗബ്, നീ ആഗ്രഹിച്ച് കൊള്ളുക, അഥവാ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊള്ളുക. സൂറത്തു ഇൻഷിറാഹിൻ്റെ ആയത്തുകളിലെ വാക്കർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ്. ആശയം പൂർണ്ണമായി മനസ്സിലാകാൻ അത് നമുക്കേറെ സഹായകമാകും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് കേൾക്കാം.
1: അലം നശ്റഹ് ലക സദ്റക,
2: നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ.
1: വവദഅനാ അൻക വിസ്റക,
2: നിന്നിൽ നിന്ന് നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ നിന്റെ ആ പാപഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: സൂറത്തുൽ ഇൻശിറാഹിന്റെ മലയാള വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അല്ലാഹു തന്റെ ദൂതന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ. മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യാനും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ സ്വീകരിക്കാനും പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നന്മകൾ അനായാസം പ്രവർത്തിക്കാനും നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി നന്മകൾക്ക് വഴങ്ങാത്ത വിധം പ്രയാസകരവും കുടുസായതും ആക്കിയതുമില്ല. അതെപ്പോഴും വിശാലമായതായി നീ കണ്ടു. നിന്റെ ആ പാപഭാരം ഇറക്കിവെക്കുകയും ചെയ്തു. അതായത് പാപത്തെ നിന്റെ മുതുകിന് ഭാരമായി തീർന്ന മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞുപോയതും പിന്നീടുണ്ടാകുന്നതും അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതിന് വേണ്ടിയും നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഒരാളും എത്തിയിട്ടില്ലാത്ത ഉന്നതവും പ്രശംസനീയവുമായ നിലയിൽ നിന്റെ മഹത്വത്തെ ഉയർത്തി. ബാങ്കിലും ഇഖാമത്തിലും ഖുതുബകളിലും ഷഹാദത്ത് കലിമയിലും അല്ലാഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും പരാമർശിക്കപ്പെടുന്നു. ഇതല്ലാത്ത മറ്റു കാര്യങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ കഴിഞ്ഞാൽ തന്റെ സമുദായത്തിന്റെ മനസ്സിൽ മറ്റാർക്കുമില്ലാത്ത ബഹുമാനവും സ്നേഹവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഈ സമുദായത്തിൻ്റെ പ്രവാചകന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരെളുപ്പമുണ്ടായിരിക്കും. വലിയൊരു സന്തോഷ വാർത്തയാണ് ഈ വചനം. പ്രയാസവും ബുദ്ധിമുട്ടും കാണപ്പെടുമ്പോഴെല്ലാം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരെളുപ്പം ഉണ്ടായിരിക്കും. പ്രയാസം ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ഒരെളുപ്പം അതിൽ പ്രവേശിച്ച് അതിനെ പുറത്തു കൊണ്ടുവരും. അള്ളാഹു പറയുന്നു, അള്ളാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഖുർആൻ 65:7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തീർച്ചയായും ആശ്വാസം പ്രയാസത്തോടുകൂടെയാണ്. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരെളുപ്പവുമുണ്ടായിരിക്കും എന്ന പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് പ്രയാസം ഒറ്റപ്പെട്ടതും എളുപ്പമെന്നത് ആവർത്തിക്കപ്പെടുന്നതുമാണെന്നും മനസ്സിലാവുന്നു. എന്നത് അലിഫും ലാമും ചേരുമ്പോൾ അത് സമഗ്രതയെ കൂടി അറിയിക്കുന്നു. അതായത് പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടായാലും അതിൻ്റെ പര്യവസാനം ആശ്വാസത്തിലായിരിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ സത്യവിശ്വാസികൾക്ക് കൂടി ബാധകമാകുന്ന നിലയിൽ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. അതായത് ജോലികളിൽ നിന്നും വിരമിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി നീ പരിശ്രമിക്കുക. അള്ളാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: അൽഹംദുലില്ലാ, ഇന്ന് സൂറത്തുൽ ഇൻശിറാഹിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം തന്നെ ആയത്തുകളുടെ അർത്ഥവും ആശയവും മുഴുവനായി നമ്മൾ കേട്ടു. ഖുർആൻ വീണ്ടും കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടാകുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ കേൾവി തുടർന്നും ഉണ്ടാകുന്നതിനു വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലേക്ക് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹാണ് വിശദീകരിച്ചു നൽകിയത്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله